0: ഒരു വളരെ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിനോട് വല്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന മനുഷ്യൻ, നാം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമ്പലവാസിയായ ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ദൈവത്തിനോട് എപ്പോഴും ദൈവപ്രീതിക്കായി പ്രാർത്ഥനകളും ഉപാസനകളും ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ദൈവം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചത്രേ, എന്താണ് നിനക്ക് ആവശ്യം? അദ്ദേഹം തിരിച്ചാവശ്യപ്പെട്ടത് മറ്റൊന്നുമായിരുന്നില്ല, അങ്ങയോട് അപ്രീതി തോന്നുന്ന ഒന്നും ചെയ്യാനിടയാക്കരുത്, അങ്ങയുടെ പൊരുത്തം അല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാനിടയാക്കരുത്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് കേട്ട ദൈവം പറഞ്ഞത്രേ, സാധ്യമല്ല, അതുമാത്രം സാധ്യമല്ല. എന്തേ, ദൈവത്തിന്റെ മറുപടി വ്യക്തമായിരുന്നു. നീ ജീവിക്കുന്ന ജീവിതത്തിൽ ചില ചില തെറ്റുകൾ നിനക്ക് സംഭവിക്കുമ്പോഴാണ് നീ എന്നോട് മാപ്പപേക്ഷിക്കുന്നത്. ആ അപേക്ഷിക്കലിലൂടെ നിന്നിലെ വിനയവും എളിമയും വർദ്ധിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നതോടെ മാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രകൃതിയുടെ പാഠം, ദൈവികമായ പാഠം നീ പഠിക്കുകയാണ്. ഞാൻ പുറത്തു തരുന്ന അതേ വികാരം നീ നിന്റെ സഹജീവികളോടും പ്രകടിപ്പിക്കുന്നത് എന്റെ ഈ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നതിലൂടെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിന്റെ ആ ആവശ്യം തരാനാകില്ല എന്ന് ദൈവം തീർത്തു പറഞ്ഞത്രേ. അവിടെ ഒരു വലിയ ഗുണപാഠമുണ്ട്. നാം എപ്പോഴും പറയാറുള്ളതാണ്, ആരുടെയും സഹായം സ്വീകരിക്കേണ്ടി വരരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിൽ പലരുടെയും സഹായങ്ങളും പിന്തുണയും സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആവശ്യമാണെന്നും നമ്മുടെ പിന്തുണ മറ്റു പലർക്കും അനിവാര്യമാണെന്നും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനായി ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, മറ്റ് സഹജീവികൾക്ക് മാപ്പ് കൊടുക്കുക, അതിൽ നന്മയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രിസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. വാർത്തകൾ വിശദമായി. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയിലുള്ള ഈ വിശ്വാസത്തെ രാജ്യത്തിന്റെ ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പരമപ്രധാനമായ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതരായ BJP ദേശീയ ഭാരവാഹികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനും വേദികളാണ് സംഘടനാപരമായ ഇത്തരം യോഗങ്ങളെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. BJP അധ്യക്ഷൻ നിതിൻ നബിനും ദേശീയ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ BJP അധ്യക്ഷൻ നിതിൻ നബിൻ പുതുതായി നിയമിതരായ പാർട്ടി ദേശീയ ഭാരവാഹികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാൻ പൂർണ്ണ സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കാൻ BJP ടീം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ ദേശീയബോധത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും അനശ്വര പ്രതീകമെന്ന നിലയിൽ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ നിലനിർത്താനും അതിന്റെ ബഹുമാനവും അന്തസ്സും പൈതൃകവും ദേശീയ പദവിയും സംരക്ഷിക്കാനും പാർട്ടി തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പ്രമാണിച്ച് BJP ഒരു മാസം നീണ്ടുനിൽക്കുന്ന സേവാ സങ്കല്പ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അറിയിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അങ്കണവാടി കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്നും അങ്കണവാടി ജീവനക്കാരെ ആദരിക്കുന്നതിന് പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. വ്യാവസായിക സാമ്പത്തിക ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യ ഇടപഴകണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങൾ രാജ്യങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ആഗസ്റ്റ് 23 ISRO Chandrayaan-3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെയാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. TV സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ പരിഗണിച്ച് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരസ്യ സമയപരിധി സംബന്ധിച്ച നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത TV ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യ വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇന്നും മറ്റന്നാളും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു. പരീക്ഷാ ടൈം ടേബിൾ ഉടൻ പ്രഖ്യാപിക്കും. നേരത്തെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് 2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. അഖിലേന്ത്യാ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഏജൻസിയുമായി കരാർ അടിയന്തര പ്രാബല്യത്തോടെ മരവിപ്പിച്ചതായി എൻടിഎ അറിയിച്ചു. ജയ്പൂരിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം 49 ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 1 പുനഃപരീക്ഷ നടത്തുമെന്ന് എൻടിഎ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. നാളെ വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340 കലാപരിപാടികളാണ് അരങ്ങേറുക. 3000 കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്തുനിന്ന് ആരംഭിച്ച പതാകഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുത അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ എസ് മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ പ്രധാന വീഥികളും ഗവൺമെന്റ് മന്ദിരങ്ങളും ദീപാലംകൃതമാകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്ക് വിഭവങ്ങളുമായി കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്ന് ചുരുളൻവള്ളം രാവിലെ 11:30 യാത്ര തിരിക്കും. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
1: കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള ചുരുളൻവള്ളം ആറന്മുള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി ഇന്ന് രാവിലെ യാത്ര തിരിക്കും. കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന വള്ളം പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർക്കടവിലാണ് ആദ്യമെത്തുക. പിന്നീട് തിരുവോണത്തോണിയിലാകും യാത്ര. ഈ യാത്രയിൽ 18 കരക്കാരുടെ പ്രതിനിധികളും ഭാഗമാകും. കുമാരനെല്ലൂരിൽ നിന്നെത്തുന്ന ചുരുളൻവള്ളം അകമ്പടി വള്ളമായി മാറും. തിരുവോണദിനത്തിൽ പുലർച്ചെ തോണി ആറന്മുള മധുക്കടവിൽ എത്തിച്ചേരും. തിരുവോണത്തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണനാളിൽ ക്ഷേത്രത്തിലെ അത്താഴപൂജ വരെ മങ്ങാട്ടുപട്ടതിരിയുടെ പ്രധാന കാർമ്മികത്വമുണ്ടാകും.
0: കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണപുരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. തീണ്ടക്കരകുളത്തിന് സമീപത്തെ 50 സ്ഥലത്താണ് കാർത്തിക കൃഷിക്കൂട്ടം ഒരുക്കിയ ചെണ്ടുമല്ലിയാണ് വിളവെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലാകെ 273 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് 2,50,000 ചെണ്ടുമല്ലി തൈകളാണ് നൽകിയത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി പൊന്നോണം 2026 നാളെ തുടങ്ങും. ഈ മാസം 30 വരെയാണ് പരിപാടി. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവും വൈകിട്ട് 4 രാത്രി 10 വരെയാണ് പരിപാടികൾ. കൊടുങ്ങല്ലൂർ ഓണം ഫെസ്റ്റ് തകർത്തോണം 2026 രണ്ടാം ദിന പൊതുസമ്മേളനം മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ഒ ജെ ജിനേഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരവും എംഎൽഎയുമായ രമേശ് പിഷാരടി മുഖ്യാതിഥിയായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കി. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷകളുടെ ഉത്പാദനവും വിതരണവും വിപണനവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികളും സംരംഭകരും ഉപഭോക്താക്കളും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ബീച്ചിൽ സപ്ലൈകോ നടത്തിവന്ന ഓണം മെഗാ ട്രേഡ് ഫെയർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലേക്ക് മാറ്റി. മെഗാ ഫെയറിൽ ലഭ്യമായിരുന്ന എല്ലാ സബ്സിഡിയും നോൺ സബ്സിഡി സാധനങ്ങളും ഇന്നു മുതൽ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ലഭിക്കും. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. ഇതോടെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ ഡബിൾസ് ജോഡിയായി അവർ മാറി. അർജുന അവാർഡ് ലഭിച്ചതിന് തങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകിയതായും ടൂർണമെന്റിലുടനീളം പ്രചോദനം നൽകിയതായും ഇരുവരും ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC അപ്ലൈ.

0: BMW വാങ്ങിച്ചാൽ BMW പരകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
3: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
4: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
5: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
8: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
7: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
8: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
7: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
11: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
10: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
11: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
10: TNC അപ്ലൈ.
12: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
13: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
12: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
14: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4, ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് ആർജെ നിതിനാണ്, കൂടെയുള്ളത് ആർജെ നിതിനും ഐശ്വര്യയുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കുറേ ടാസ്കുകളുണ്ട്. ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണ പരിപാടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഗെയിംസൊക്കെ കാണത്തില്ലേ ഐശ്വര്യ? ഐശ്വര്യ കേൾക്കുന്നില്ലേ? ഐശ്വര്യ മഴ നനഞ്ഞ് ഓടി കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്. അതായത് ഈ ഓണപ്പരിപാടിക്കൊക്കെ നമ്മളിങ്ങനെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, അതുകൊണ്ട് വടംവലി, പക്ഷെ അതൊന്നും നമുക്കിപ്പം റേഡിക്ക് അത് കൊടുക്കാകത്തില്ല. അപ്പൊ നമ്മള്
1: ശബ്ദങ്ങൾ കൊണ്ട് ഒരുപാട് ടാസ്ക്
0: കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കുറെ ടാസ്കുകൾ നമുക്കിന്ന് കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾ വിളിക്കൂ
1: 9574700913 എന്ന നമ്പറിലേക്ക്.
0: ഇപ്പൊ നമുക്കൊരു പാട്ടായിട്ട് തിരിച്ചു വരാം.
1: യെസ്, രണ്ട് പാട്ട് കേട്ടിട്ട്
0: മൂന്ന് പാട്ട് കേൾക്കാം.
1: ഓക്കെ, ഇനി മൂന്ന് പാട്ടിന് ശേഷം വീണ്ടും തിരികെ എത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് കേട്ടോ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയും ആർ ജെ നിധിനുണ്ണിയുമാണ്. ഓണവിശേഷങ്ങളും നിങ്ങളുടെ ഓണത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ അല്ലറ ചില്ലറ ടാസ്കുകളും നല്ല രസകരമായിട്ട് തന്നെ ഇന്നത്തെ ഒരു ഈ ഞായറാഴ്ച നമുക്ക് മുന്നോട്ട് പോകാം, അല്ലേ നിധിനെ?
1: അതെ അതെ.
0: എന്താണ് നിധിൻ ഒരുപാട് ടാസ്ക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ.
1: ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ കോള് വരുമ്പോൾ ഓരോന്നോരോന്നിട്ട് നമ്മൾ
0: കോളേഴ്സ് വരുന്ന സമയത്ത് മാത്രമേ പറയാം.
1: അല്ലല്ല, നമുക്ക് ഇപ്പൊ പറയാം. അതാകുമ്പോ അവർക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാലോ.
0: അതെ, എന്ത് ടാസ്കാ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത്?
1: ഫസ്റ്റ് ഇപ്പം ഒരു മൂന്ന് ഓണപ്പാട്ട് വേണേ പറയട്ടെ.
0: ഓക്കെ, ആ ഓണപ്പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഓണ ട്രോളുകൾ, ഞാൻ ഓണ ട്രോളുകൾ എനിക്ക് പെട്ടെന്ന് എപ്പോഴും ഓർമ്മ വരും കേട്ടോ. ഈ ഓണപ്പാട്ടിനെ കുറിച്ച്, ഓണം അടുക്കാറാകുമ്പം ഒരു ജഗതിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു സീൻ, ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന പോലെ, ഇങ്ങനെ
1: ഒരു ബാഗുമായിട്ട് ഇങ്ങനെ, അതാണോ?
0: അതല്ല, ഒരു മറ്റേ ഇതാണ്, മറ്റേ ഇൻകോസ്റ്റേഴ്സ് അല്ല, വേറൊരു സിനിമ അല്ലേ, കേറി വാടാ മക്കളെ കേറി വാ, ആ ഒരു സിനിമക്കകത്തില് ഹോസ്റ്റലിലേക്ക്, ആ ഒരു സിനിമയല്ലേ?
1: ജഗതിയാണോ ജഗദീഷാണോ?
0: ജഗദീഷ്. ആ ഒരു സിനിമ ഉണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഓണപ്പാട്ട് ഓണപ്പാട്ടുകള് അങ്ങനെ മറ്റേ ടൂടു.
1: ഇനി ആ പാട്ടിന്റെ
0: വരവാണ് ആ ഒരു പാട്ടില്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. പിന്നെന്താണ് നമ്മുടെ ദാസേട്ടന്റെ, ഞാനിപ്പോ പകുതി പാട്ട് പറയുന്നില്ല,
1: അപ്പൊ
0: അങ്ങനെ ഒരുപാട് ഓണപ്പാട്ടുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താണ്
1: നമുക്കൊരു
0: കോൾ വരുന്നുണ്ട്, അത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് പാട്ടുകൾ ആരും പറയാൻ പാടില്ല കേസ് എന്ന് ഞാൻ പറയുന്നു, അറിയാതെ വായി നിങ്ങൾ വീട് പോയതാ. അപ്പൊ നമുക്ക് ഏതായാലും കോളിലേക്ക് പോകാം. ഹലോ, പറഞ്ഞോളൂ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും.
1: എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ചേട്ടനും ഗുഡ് മോർണിംഗ്.
0: അപ്പോ ചേട്ടാ, നമ്മള് ഇന്ന് ഓണത്തിന്റെ ഒരു സംഭാഷണത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഒരു ടാസ്ക് ഉണ്ട്, അപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന
1: മൂന്ന്
0: ഓണപ്പാട്ടുകൾ പറയൂ.
2: ഓണപ്പാട്ട്, ഓണത്തിന്റെ ഓണത്തും അത് പിന്നെ വരുന്നില്ലല്ലോ. പിന്നെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് എങ്കിൽ
0: തന്നെ,
2: അതെ, ഉമ്മറപ്പടിയിൽ എന്റെ ആളിനെ കാത്തിരുന്നു എന്ന് പറഞ്ഞ് ഒരു വിരഹഗാനം ഉണ്ടല്ലോ,
0: എനിക്ക് പാട്ട് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാ ഞാനങ്ങ് മിണ്ടാതിരുന്നത്.
2: അല്ല, ഈ ആ പാട്ട് അറിയാമോ, പണ്ട് ഗൾഫുകാർക്ക് വേണ്ടി എഴുതിയ പാട്ടാ.
1: അതെ,
2: അതെ, ഏതാ ഈ ഉത്ര, മറ്റേ എന്തോ ഇത്,
1: തരങ്ങിണി,
2: ഉത്രാടരാത്രിയിൽ ഉണ്ണാതെ ഉറങ്ങാതെ ഉമ്മറപ്പടിയിൽ ഞാൻ എന്റെ നിശ്ചയം ഭർത്താവിനെ കാത്തിരിക്കുകയാണ് ഗൾഫിൽ പോകുമ്പോ. അതെ, എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ അന്നൊക്കെ എന്ന് പറഞ്ഞ ഈ ഓണപ്പാട്ട് ഇറങ്ങുമ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക, കാസറ്റ്, തരങ്ങണിയുടെ കാസറ്റിന് വേണ്ടി. പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, ദാ മാവേല് എന്നും പറഞ്ഞോടി,
1: ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ.
2: അതെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ജംഗ്ഷനുകളിലും ഹോട്ടലുകളിലും ഒക്കെ കാസറ്റ് വെച്ചിട്ട് സൗണ്ടിൽ ഇട്ട്
1: വെച്ചേക്കും.
2: അത് ഒരു ദിവസം ഒരു 10-20 പ്രാവശ്യമെങ്കിലും അത് പ്ലേ ചെയ്യും ഓണ സമയത്ത്.
0: ഇപ്പൊ പാട്ട് പെട്ടെന്ന് നമ്മൾ പ്ലേ ചെയ്ത് തരുമ്പോ ചേട്ടനാ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കറക്റ്റ് പോകും അല്ലേ?
2: രാവിലെ പോലെ നിങ്ങളുടെ റേഡിയോ രാവിലെ 6 മണി മുതൽ കേൾക്കുകയാണ്. ഓണപ്പാട്ട് ഒത്തിരി ഇട്ടായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ, നല്ല പാട്ടുകളായിരുന്നു.
1: അരുൺ, നമുക്ക് വലിയൊരു ഷൗട്ട് ഔട്ട്
0: കൊടുക്കാം. ശരത്തിന്റെ ഒരു വലിയ കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്
2: എല്ലാവർക്കും. ഹലോ, സ്വാതി, അശ്വതി, അശ്വതി അല്ലേ?
1: ഐശ്വര്യ
0: അല്ല, ഐശ്വര്യ,
2: ഐശ്വര്യ, ഐശ്വര്യ. അതെ, ഐശ്വര്യ, ഞാൻ അവിടെ നിങ്ങളുടെ റേഡിയോ സ്റ്റേഷനിൽ വന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ഐശ്വര്യ മാത്രമേ ഉള്ളൂ.
1: ആണല്ലേ?
2: പിന്നെ സ്വാതി, സ്വാതി അല്ല, പിന്നെ വേറെ ഒരു എന്തോ നമ്മുടെ പാട്ടിന് ഗോപികയാ, ഗോപികയാന്ന് തോന്നുന്നു, രണ്ടുപേരെ
0: കണ്ടിട്ടുണ്ടോ? നേരിട്ട്
2: നേരിട്ട് സംസാരിച്ചിട്ടില്ല, അവിടെ വെച്ച് ഇങ്ങനെ കണ്ട് കൈ കാണിച്ച് ഞാനിങ്ങ്
1: പോരുന്നു.
2: അതല്ല, അന്നേരം നമ്മള് പറഞ്ഞതെന്ന് പറയാ, രാവിലെ ഒരു പാട്ടിട്ടായിരുന്നു, നാലുമണിപ്പൂവേ നാലുമണിപ്പൂവേ, നാടുണർന്നു മഴക്കാടുണർന്നു ഇനിയും നീ ഉണരില്ലേ. ആ പാട്ട് ഞാൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രാവിലെ
0: ഇഷ്ടപ്പെട്ടു.
2: എല്ലാവരും ഉണർന്നു, ഇനി നിനക്കെങ്കിലും കൂടെ ഒന്ന് ഉണർന്നു.
1: ശരത്ത് ചോദിക്കുകയാണ് പ്രേക്ഷകരോട്.
2: രാവിലെ ഞാനെന്ന് പറഞ്ഞ രാവിലെ 5:30-6 മണിക്കൊക്കെ ഈ വർക്ക് തുടങ്ങുകയാണ്. ഇങ്ങനെ വർക്ക് തുടങ്ങുമ്പോ നമ്മൾ ഈ റേഡിയോ ഇങ്ങനെ ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടിട്ട് ഞാൻ വർക്ക് എന്ന് പറഞ്ഞാൽ വി ആർ മേക്കിംഗ് ദ ഓണം. അന്നേരം എന്തുവാണ്, നമ്മളാണ് ഓണത്തിന്റെ കളർഫുൾ മേക്ക് ചെയ്യുന്നത്.
1: അന്നേരം
2: വി ആർ മേക്കിംഗ് ദ കളർഫുൾ ഓണം. ഞങ്ങളാണ് ഓണം മേക്ക് ചെയ്യുന്നത്. അതായത് റോഡുകളിൽ എവിടെയും കാറിനകത്തിരുന്ന് പോയാലുവേ കളർഫുള്ള് ആരാ കളർഫുള്ള് കാണുന്ന എങ്ങനാ, നമ്മള് മനുഷ്യൻ നഗ്നമാണ്, അവന്റെ എല്ലാം മറയ്ക്കുന്ന ആരാ?
1: ഡ്രസ്സാണോ?
2: അതെ, ഡ്രസ് മേക്കിംഗ് ആണ്. അതെ, ഡിസൈനിങ്, ഡ്രസ്സിങ്, ഫാഷൻ എല്ലാം ഉണ്ട്.
0: ഒരു ഡ്രസ് മേക്ക് ഇത് നേരത്തെ അറിഞ്ഞിറങ്ങി ഇവിടുത്തെ ഓണപരിപാടിക്ക് ഡ്രസ് മേക്ക് ചെയ്യാൻ ഞാൻ അങ്ങ് വന്നേനെ.
2: അതല്ലേ പറഞ്ഞു, ഞങ്ങളുടെ ഇപ്പൊ ഈ കളർഫുൾ ഓണം കളർഫുൾ ആക്കുന്ന ആരാ? ഈ
0: ശരിയാണ്, പലതരത്തിലുള്ള ഓരോ ഓരോ ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര റിസ്ക് ഫാക്ടർ ആണ്. കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആക്കി
2: മോഡൽ പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്. അത് വലിയൊരു വിഷയമാണ്. ഇപ്പൊ പ്രിൻസ് കട്ട്, പിന്നെ പാരല്, ബോട്ടം എന്നൊക്കെ പറഞ്ഞ അങ്ങ് പിന്നെ വേലാസ്റ്റിക്, പിന്നെ പിന്നെ അതേപോലെ ബെൽറ്റ് ഷോൾഡർ. അറിയാ ബെൽറ്റ് ഷോൾഡർ അറിയാവോ?
1: ഇല്ല.
2: ഇപ്പൊ ഇറങ്ങിയ ഒരു മോഡൽ ബെൽറ്റ് ഷോൾഡർ എന്ന് പറഞ്ഞ് ലേഡീസിന് ഇറങ്ങിയിരിക്കുന്ന ബെൽറ്റ്, അതായത് നമ്മുടെ പാന്റിന്റെ ബെൽറ്റിന്റെ വീതിയെ ഷോൾഡറിന് കാണത്തുള്ളൂ, അങ്ങോട്ട് പിന്നെ കൈ 1.5 ഇഞ്ച് ഷോൾഡറിന്റെ വീതിയുള്ള, അതിനാ പറയുന്നത് ബെൽറ്റ് ഷോൾഡർ.
1: ഓരോരോ ഫാഷനേ
0: കണ്ടുപിടിക്കുന്ന
2: ഓരോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓരോ മോഡലാണ് ഇതല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആയത്
0: സെലക്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഗേൾസിന്റെ കാര്യം പറയുന്നല്ലോ, അതിലേറെയാണ് ഇപ്പൊ മെൻസ്. ബോയ്സിന് ഒരുപാട് ഇഷ്ടം പോലെ അല്ലെ, ക്രോഷ്യ വർക്കും അങ്ങനെ
1: കുറെ
0: അധികം വെറൈറ്റീസ് ഷോർട്ടുകൾ. കാര്യം നമുക്കങ്ങനെ
2: ബോയ്സിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും അത്ര കൂടുതൽ ബോയ്സ് അത് പരീക്ഷിക്കത്തില്ല. അവരൊന്നേ ടൈറ്റ് അല്ലെ ലൂസ്. അവര് കൂടുതൽ അത്രത്തോളം ഫാഷനിലായിട്ട് ശ്രദ്ധിക്കുന്നില്ല. കാര്യം അവര് ചിലര് കളർ ശ്രദ്ധിക്കും, ചിലര് ബോഡി ഫിറ്റ്, ചിലര് ലൂസ്, ചിലര് ഇറക്കം കുറച്ച്, അല്ലെങ്കിൽ ചിലര് ഇറക്കം കൂട്ടി, പിന്നെ ജുബ അല്ലെങ്കിൽ കുർത്ത, പിന്നെ പൈജാമ സൂട്ട് ഇങ്ങനെയൊക്കെ. അല്ല, ലേഡീസ് ആണ് ഏറ്റവും കൂടുതൽ. നമ്മളൊരു കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഒരു
0: 100 രാവിലെ നിങ്ങൾക്ക് ആ കഷ്ടപ്പാടെന്ന് പറയും, നമ്മള് വെളുപ്പിനൊക്കെ ഇന്നിട്ട് ഒരുങ്ങി വരുന്നതാ, നിങ്ങൾക്ക് അത് അറിയില്ല. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ചേട്ടൻ വിളിച്ചതിന് വളരെയധികം സന്തോഷം. ഇന്നത്തെ ദിവസം
2: എല്ലാവർക്കും ഒരു വട്ടം കൂടെ ഞാൻ പൂരാടപ്പാച്ച് കാര്യങ്ങളെല്ലാം അന്തരീക്ഷങ്ങളെല്ലാം തെളിഞ്ഞ് നല്ല രീതിയിൽ ഓണം പോകട്ടെ, മറ്റു ബുദ്ധിമുട്ടുകളും മറ്റും ഒന്നും ഉണ്ടാകാതെ എല്ലാവർക്കും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ പാട്ടിടുന്ന എന്തോ നമ്മുടെ
1: ശരത്തില്ല,
2: അദ്ദേഹം നല്ല നല്ല പാട്ടുകൾ ഇടുന്നുണ്ട്. അന്നേരം ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി റൊമാൻസ് ആയിട്ടുള്ള ഹിന്ദി പാട്ട് കൂടി ഇടാനെന്ന്
0: പറയാം. അപ്പൊ ഞങ്ങളും ചേട്ടന്
1: വിഷയാണ്.
0: ഞാൻ എന്റെ ഹിന്ദി ഇങ്ങള് പോയിരിക്കാണ്. മറ്റൊരു കോൾ കൂടി ഉണ്ട്, അവർ കൊൽക്കട്ടായി പോയിരിക്കാണ് ഗൈസ്. അപ്പോ
1: ഇപ്പൊ നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞു,
0: യെസ്.
1: ഇനി നമുക്ക് അടുത്ത എന്ത് ടാസ്ക് കൊടുക്കാം?
0: അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ദിവസം അത്തപ്പൂക്കൾ ഇടുന്നതിന് അത്തം ടു മറ്റേ കോൾ വരുന്ന ആ ഒരു കോളിന് എടുത്തിട്ട് നമുക്ക് പോകാല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഹലോ, ഗുഡ് മോർണിംഗ്. രണ്ടു പേർക്കും
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
3: ഇത് പത്മജാമ
0: എവിടുന്നാണ് വിളിക്കുന്നത്?
1: പത്മജാമ റേഡിയോ എടുത്തുനിന്ന് മാറിയിരിക്കുവോ?
0: രക്കമുണ്ട്.
3: ഞാൻ അടുക്കള ഇരിക്കോ റേഡിയോ ഇവിടുത്തെ അച്ഛൻ ഉറക്കെ അങ്ങ് വെക്കണ്ടേ, അവന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ അതിൽ റെക്കോർഡ്.
1: എന്തൊക്കെയാണ് ഞായറാഴ്ച വിശേഷങ്ങൾ?
0: ഞായറാഴ്ച വിശേഷം, ഓണ വിശേഷം.
3: ഞായറാഴ്ച വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു അമ്മയും ഒരു അച്ഛനും, വയസ്സായ അമ്മയൊരു അച്ഛനും മാത്രം.
0: എങ്കിലും ഓണത്തിന്റെ ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു തരാനുണ്ടല്ലോ നമുക്ക്. ഓണത്തിനെ കുറിച്ചിട്ട് കുറച്ച് മെമ്മറീസ് ഒക്കെ
1: പറയാം.
0: അതുകൊണ്ടല്ലേ ഇടാത്തത്, അതല്ലെങ്കിൽ അമ്മയൊക്കെ എപ്പോഴും അത്തപ്പൂ ഇടുന്ന ആളാണ്. അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത അമ്മയുടെ ഒരു ഓണം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഓണമായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്?
3: അമ്മയ്ക്ക് തിരുവോണം ആവട്ടും ഒക്കെ നമ്മുടെ കൊല്ലത്ത് കൊല്ലത്ത് എന്റെ കൊച്ചുനാടിലുള്ള കാര്യം പറയാ, ഭയങ്കര ആഘോഷമാണ്. ഊഞ്ഞാലാട്ടവും പിന്നെ കൊച്ചുകൊച്ചിന്റെ പെണ്ണുണ്ടോ, ചെറുദോഷേവാലും പെണ്ണുണ്ടോ, തിരുവാതിര കൈകൊട്ടിക്കളി, പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കുഴിപ്പന്താണ്.
0: ഈ കളി എന്താണെന്ന് വിശദീകരിച്ചു തരാം. ഇതെങ്ങനെ കളിക്കുന്നത്?
3: കുഴിപ്പന്തെന്ന് പറഞ്ഞാല് നമ്മളൊരു ചിരട്ടക്കകത്ത് കയറ് കെട്ടിയിട്ട് കുഴിച്ചിടും, എന്നിട്ട് ആ കയറ് പിടിച്ചിട്ട് കയ്യിൽ ഒരു തോർത്ത് ചുരുട്ടി പിടിച്ചിട്ട് ഒരാള് കറങ്ങും. എന്നിട്ട് നമ്മള് പുല്ലൊക്കെ എന്ത് ചെയ്യും, പുല്ല് പറിച്ച് പന്ത് പോലെ കെട്ടിയിടും. എന്നിട്ട് ഈ കയറിന്റെ നാല് വശവും അത് കെട്ടിയിടും. എന്നിട്ട് ആൾക്കാർ നിന്ന് എടുക്കണം. അപ്പൊ എടുക്കാന് ഇയാളെ അടിച്ചാ എടുക്കാൻ പറ്റത്തില്ല, അയാൾ ഈ കയറി പിടിച്ചുകൊണ്ട് കറങ്ങി അടിക്കും നമ്മളെ തോർത്ത് വെച്ച്, അടിച്ചാ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കളിക്കുന്ന ഒരു കളി പണ്ടുണ്ടായിരുന്നു, കുഴിപ്പന്തെന്ന്
1: പറയും.
3: നല്ല ഓർമ്മ, നല്ല രസമാണ്. ഒത്തിരി പേര് കറങ്ങി നിന്നിട്ട് പന്തെടുക്കാൻ കറങ്ങുന്നതും അയാൾ അടിക്കുന്നതും
1: നല്ല
0: രസമാണ്.
1: ഇങ്ങനെയുള്ള കളികളൊന്നും
0: ഇല്ല നമ്മളെപ്പോഴും. തൂപ്പ് വേണോ? തൂപ്പ് കളിയൊക്കെയാണ് അങ്ങനെ. നിങ്ങൾ ആരും കളിച്ചിട്ടുണ്ടോ തൂപ്പ് വേണോ? അമ്മ കളിച്ചിട്ടുണ്ടോ തൂപ്പ് കളി? തൂപ്പ് വേണോ? തൂപ്പ്
3: തൂപ്പ് വേണോന്ന് എനിക്കറിയത്തില്ല.
0: സംഭവം വെച്ചാ നമ്മള് പിള്ളേരെല്ലാം കൂടെ വട്ടത്തിൽ കൂടി ഇരിക്കും. ഒരാള് അത് നമ്മൾ എണ്ണിത്തിരിക്കും, അറ്റി സിറ്റി വട്ടർ പിപ്പി അക്കം പിക്കം പൊക്കോളു എണ്ണിത്തിരിച്ച്
3: വെച്ചിട്ട്
0: ആദ്യമേ നമ്മൾ എണ്ണിത്തിരിച്ച് വെക്കും. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആളാണ് നമുക്ക് കുറച്ച് പച്ചില ഇലയൊക്കെ പിച്ചു വെക്കും, ഇലയോ പുല്ലോ ഒക്കെ പിച്ചു വെച്ചിട്ട് മറ്റുള്ളവരെല്ലാരും വട്ടത്തി ഇരുന്നിട്ട് അവരെ തലയിലിങ്ങനെ തൂപ്പ് വേണോ തൂപ്പ്, ബാക്കി പാട്ടൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പാട്ട് വന്നിട്ട് ഇവരെല്ലാം കണ്ണടച്ചിരിക്കാന്ന് തോന്നുന്നു എന്റെ ഓർ. ആ എന്നിട്ട് നമ്മൾ ഇവരുടെ ബാക്കിൽ കൊണ്ട് വെക്കും. ആരുടെ ബാക്കിലാണോ നമ്മൾ കണ്ണടച്ചിരിക്കും, അവര് പാട്ട് പാടുന്ന സമയത്ത് കണ്ണടച്ചിരിക്കാം. എല്ലാരും വട്ടത്തിൽ കൂടിയിരിക്കും, ഒറ്റ ഒരാൾ മാത്രം ആ വട്ടത്തിന് പുറത്ത് വന്നിട്ട് ഇവരെല്ലാം തലയിലടിച്ച് ഈ പാട്ടും പാടി. അപ്പൊ മറ്റൊരു കണ്ണടച്ചിരിക്കുകയാണല്ലോ, ഏതെങ്കിലും ഒരാളുടെ ബാക്കിൽ കൊണ്ട് നമ്മൾ ഈ ഒരു തൂപ്പ് വെക്കും. എന്നിട്ട്
3: എന്നിട്ട്
0: ഇവരെ വന്നിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് പാസ്സാവും. അതല്ല, അടിക്കുന്നതിന് മുമ്പേ നമ്മൾ വന്നിട്ട് ആ ഒരു സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മള് വിജയിക്കും. അങ്ങനെ കേട്ട
3: പക്ഷേ
0: ഏകദേശം അതൊക്കെ പോലെ തന്നെ. എല്ലാം നമ്മൾ ഒന്നിനകത്ത് ഡൈവേർട്ട് ആയിട്ട് വന്നിട്ടുള്ള ഗെയിംസാ.
1: ഓക്കെ അമ്മേ, ഇന്ന് നമുക്കൊരു ടാസ്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞ ടാസ്ക് അല്ല, അത്തപ്പൂ ഇടുന്നതിനെ കുറിച്ചാണ്.
0: അല്ല അമ്മ, അമ്മ വേണമെങ്കിൽ അമ്മയുടെ പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്ന പാട്ട് പറയട്ടെ. അമ്മ എങ്കിൽ അത് പറയട്ടെ. അടുത്ത ടാസ്ക് ആയിട്ട് നമുക്ക് അത്തപ്പൂവിനെ കുറിച്ച് ചോദിക്കാം.
3: എനിക്ക് ഓണത്തിനെ കുറിച്ച് ഓർമ്മയുള്ള പാട്ട്, ഓ മനസ്തിങ്കളിൽ ഓണം പിറക്കുമ്പോൾ.
0: അങ്ങനല്ല,
1: നമുക്കിവിടെ ഈണമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്.

0: കുമ്പിൾ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൾ കണ്ണീര്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
1: നല്ല പാട്ട്.
2: പിന്നെ വേറെ എന്തെങ്കിലും പാട്ടുണ്ടോ?
0: പിന്നെ പിന്നെന്താ, ഉത്രാടത്തിന്റെ ഉച്ച തിരിഞ്ഞപ്പോൾ വട്ടക്കായലിൽ വള്ളംകളി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പണ്ടത്തെ പാട്ടാണ്.
2: ഈ രണ്ട് പാട്ടുകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്.
0: പണ്ട് മോഹൻലാൽ പാടിയൊരു പാട്ടുണ്ട്, പൂക്കച്ച മഞ്ഞക്കച്ച ഒന്നര കെട്ടി ചുറ്റ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് ആർക്കും അറിയത്തില്ല,
3: ഞങ്ങൾ അറിയാത്ത
2: പാട്ടുകൾ. അമ്മയ്ക്ക് ആ ലിറിക്സ് അറിയാമെങ്കിൽ പാടിത്തരുമോ?
0: അത് മോഹൻലാൽ ഓണത്തിന് വേണ്ടി പാടിയതാ, ഇപ്പഴല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്.
2: അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം.
0: അത് ശരത്തിന് ചെലപ്പോ അറിയാൻ വഴിയില്ലട്ടാ. അങ്ങനെ ഒരു പാട്ടുണ്ട്, അമ്മയ്ക്ക് അതിന്റെ വേഴ്സ് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല.
2: എന്നാലും നമ്മൾ ആ ഒരു പാട്ട് കണ്ടുപിടിച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടി ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അമ്മ രാവിലെ വിളിച്ചല്ലോ.
0: അതെ അതെ,
2: വളരെയധികം സന്തോഷം. അപ്പൊ ഓണം ഒരുക്കങ്ങളെ എല്ലാം തകൃതിയായിട്ട് നടക്കട്ടെ കേട്ടാ.
1: ഓക്കെ.
2: അപ്പൊ എന്തെല്ലാം വിശേഷങ്ങളാണല്ലേ. അപ്പോ എന്താണ് നമ്മുടെ ആർ ജെ നിതിനുണ്ണിക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടമുള്ള ഓണം, അല്ലെങ്കിൽ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്ന ഓണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും?
3: എല്ലാ ഓണവും ഒരേപോലെയൊക്കെ തന്നെ,
2: ഓരോ ഓണത്തിന് ഓരോരോ വെറൈറ്റി അനുഭവങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. പിന്നെ എല്ലാരും പറയുമ്പോ ചെറുപ്പകാലത്ത് കാലഘട്ടത്തിലേക്ക് പോകുക, അത് പ്രത്യേകിച്ച് ഒരു കോളിലൂടെ ഉണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ പോവുക. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, രണ്ടുപേർക്ക് നമസ്കാരം.
3: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: സൗണ്ട് കേട്ടില്ല, അറിയില്ലേ. സിന്ധുമയാണ് സംസാരിക്കുന്നത്. സിന്ധുമ, ഓണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? മാവേലി മുറ്റത്തെത്തിയ?
4: തിരുവോണം
2: ഓച്ചറ വരെ എത്തിയെന്നാണോ പറഞ്ഞത്?
3: ഓച്ചറ പോവാണ്.
2: ഓ, മാവേലി ഓച്ചറ വരെ എത്തിയുള്ളൂ. ഇനിയിപ്പോ വീട്ടിലെ വീടിന്റെ മുറ്റത്ത് എത്തണമെങ്കിൽ തിരുവോണം എത്തണം.
3: അങ്ങനെയാണോ?
4: അതല്ല, നമ്മൾ
2: പോണമല്ലോ. അപ്പൊ അമ്മയ്ക്കുള്ള ടാസ്ക് ഞാൻ പറയട്ടെ. മുമ്പ് പറഞ്ഞല്ലേ, പൂക്കൾ, അത്തപ്പൂക്കൾ
3: ഇടും അമ്മ. അന്ന് അത്തപ്പൂക്കളത്തെ കുറിച്ചൊരു ടാസ്ക് ആണ് പറഞ്ഞോ. ശരി,
2: ഓണത്തിന്റെ രണ്ടാം ദിവസല്ലേ, എന്താണ് അന്ന് നമ്മള് എത്ര കളവായിരിക്കും അത്തപ്പൂ ഇടുന്നത്? അതിപ്പൊ ഏതൊക്കെ പൂക്കൾ വെച്ചിട്ടായിരിക്കും നമ്മള് അത്തപ്പൂ ഒരുക്കുന്നത്?
4: നമ്മളിപ്പം പണ്ട് കൊച്ചിലേക്കെ ആയാലും വലുതായാലും നമ്മൾ ഒന്നാം ഓണത്തിന് ഒരു കളർ, രണ്ടാം ഓണത്തിന് രണ്ട് കളർ.
3: ഓ, അങ്ങനെ
2: ചിത്തിരയിടന്ന് എത്ര കളർ പൂക്കളായിരിക്കും ഇടുന്നത്? രണ്ട് കളർ എന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് ഏതൊക്കെ പൂക്കളായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതായത് അത്തനാളിൽ നമ്മൾ ഒരൊറ്റ കളർ ഇടത്തുള്ളൂ. അത്തനാളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ തുമ്പപ്പൂ ഉണ്ടല്ലോ, ആ ഒരു തുമ്പപ്പൂ
3: മാത്രമാണ്.
2: തുമ്പപ്പൂ മാത്രം വെച്ചിട്ട് ഒരു ഒറ്റ റൗണ്ട് അത്തനാളില്, ഒറ്റ നാളില്. അത്തം ടു 10 വരെ നമ്മള് ഓരോരോ കളേഴ്സ് ഉണ്ട്, 10 കളർ
3: ഉണ്ട്.
2: അപ്പൊ ഒന്നാം ദിവസം നമ്മള് ഇടേണ്ടത് ഒറ്റ കളറാകുമ്പോ വെള്ള തുമ്പപ്പൂ,
3: രണ്ടാം ദിവസം
2: ഐശ്വര്യത്തിന്റെ തുമ്പപ്പൂ. രണ്ടാം ദിവസം ചിത്തിര നാളില് എത്ര പൂക്കളം, എത്ര പൂക്കൾ ഇടുമെന്നാ ചോദിച്ചത് അമ്മയോട്.
3: അമ്മ ഓൾറെഡി ഉത്തരം പറയൂ, രണ്ടെണ്ണം. പക്ഷെ അത് ഏതൊക്കെ പൂവാണ്? ഓക്കെ, അത് ഏതൊക്കെ പൂവാണ്?
4: ഞാനങ്ങനെ ഇട്ടിട്ടുള്ള പറഞ്ഞാൽ, ഒന്ന് നമ്മള് വെള്ളപ്പൂ ഇടും, ഒന്ന് ഞാൻ തൊട്ടാവാടി കളർ ഇടും. തൊട്ടാവാടി പൂവില്ലേ,
3: അതാണല്ലേ. ആൻസർ പറഞ്ഞേ, ഏതൊക്കെ പൂവാണ്?
2: ശരിക്കും പറഞ്ഞാൽ രണ്ടാം ദിവസം വേണ്ടത് നമ്മുടെ തുമ്പപ്പൂവും തുളസി പൂവും കൂടെ, തുളസിയില തുളസിയിലയും തുമ്പപ്പൂ കൂടെ ഇടണമെന്നാണ് പറയുന്നത്. പിന്നെ പല പല ഇടങ്ങളിലേക്ക് അത് ചെല്ലുന്തോറും പല പല ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് പോലെയല്ല മറ്റൊരു ദേശത്തേക്ക് ചെല്ലും, അങ്ങനെ ഉണ്ടാവും. അവൈലബിലിറ്റി കറക്റ്റാണ്. പക്ഷെ നമ്മള് ഒരു ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ വെച്ച് പറയുമ്പോ
4: അങ്ങനെയാണ്.
2: രണ്ടാം ദിവസം നമ്മള് തുമ്പപ്പൂവും തുളസി ഇലയും കൂടെയാണ് ഇടേണ്ടതെന്നാണ് പറയുന്നത്.
3: ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: വീട്ടിൽ അച്ചപ്പം മുറുക്ക് സാധനങ്ങളെല്ലാം വറുത്തോ?
4: വറുത്തില്ല, വറുത്തില്ല. ഉത്രാടത്തിനാൾ ഉച്ച തിരിയുമ്പോഴേ വറുക്കത്തുള്ളൂ.
3: ഓ,
2: അങ്ങനെയാണോ?
3: അതാണ് ശാസ്ത്രം.
2: അങ്ങനെയാണോ? അങ്ങനെയുണ്ടോ?
4: അങ്ങനെ ഇപ്പോഴൊക്കെ എന്ന് പറയാൻ, എപ്പോഴും നമ്മൾ വറക്കുമല്ലേ, എപ്പോഴും വറുത്ത് വറുത്ത് വറുത്ത്. ഇപ്പൊ തന്നെ നമുക്ക് ഏത്തയ്ക്ക ഏത്തയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ ഏത്തയ്ക്ക നമുക്ക്
3: വാർത്ത,
2: അന്നേരം നമ്മൾ ഇപ്പൊ തോന്നുന്നു. പണ്ട് ശരിക്കും പറഞ്ഞാല് ഈ ഒരു വീടുകളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര അല്ലേ, അതൊക്കെ ഭയങ്കര ഇതായിരുന്നു.
4: സൂക്ഷിക്കാനുണ്ടാക്കി കഴിക്കണം. അപ്പൊ നമ്മള് അന്നേരം നമ്മള് പോയി മേടിക്കുക, പയർ മേടിക്കുക, നമ്മള്
2: പണ്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കാല്ലേ, നമുക്ക് ഈ ഒരു കടന്നാളൊക്കെ വരുന്ന സമയത്താണ് അവർ നല്ല ഒരു കൂട്ടം സദ്യ പോലും കഴിക്കുന്നത്. പിന്നെ ഇതുപോലെ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അവർ അങ്ങനെയുള്ള അമ്മമാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും.
3: ഇപ്പൊ
4: എന്റെ അമ്മയ്ക്ക് ഒരു പാട്ട് പറയണം, ഒന്ന് കൊടുത്തോട്ടെ.
0: പൊന്നിലെങ്കിൽ പൂവണിഞ്ഞ് ഓണമത്തി നാട്ടിലെന്നും പുത്തനൊരു പാട്ടുപാടാൻ പോ വയൻ കൂട്ടുകാരെ, ഒരു വയൻ കൂട്ടുകാരെ. പൊന്നിലെങ്ങി പൂവണിഞ്ഞ് ഓണമത്തി നാട്ടിലെന്നും പുത്തനൊരു പാട്ടുപാടാൻ ൂട്ടുകാരെ, ഓരുകയൻ കൂട്ടുകാരെ. മാനകത്തിൻ മുഴുത്തത്ത് പൊന്മണികൾ നീരുമ്പോ ചാണ്ടാടിയാടിടുമ്പോ ഊഞ്ഞാലങ്കാട്ടിരും, ഊഞ്ഞാലങ്കാട്ടിരും. അത്തപ്പുവിളിയൊക്കെ നെത്തിടുമോ മാവലി, കതിരുവൈര കൈകളിട്ട്
2: വളരെ മനോഹര. അമ്മയുടെ പേര് ഇവിടെ ഒന്ന് പറയോ?
0: അമ്മയുടെ പേര് ചെല്ലമ്മ.
2: ചെല്ലമ്മ, ഓക്കെ അമ്മ.
0: ചെല്ലമ്മേരമായി തുമ്പയിതാ കാത്തിരുപ്പ് കയ്യും കുട്ടി കളികണ.
3: ചെല്ലമ്മേ
0: എന്തോ
3: സൂപ്പറായിട്ട് പാടി കേട്ടോ.
2: അമ്മ അതാ ഞാൻ എനിക്കൊന്നും അമ്മ ഇങ്ങനെ ഓർത്തെടുക്കുക. ഓർത്തെടുക്കുമ്പോ ഒരു പഴയ കാലൊക്കെ അമ്മയുടെ മനസ്സിലേക്കല്ലേ. എന്തായാലും അമ്മ വിളിച്ച
0: പച്ചമുണ്ടോർത്തുമിട്ട് അച്ഛനിതാവോണമുണ്ണ കുഞ്ചവയൽ കൊയ്തെടുത്ത നെൽമണികൾ കിട്ടിയില്ല, നെൽമണികൾ കിട്ടിയില്ല. മുളെ കൊള്ളാവോ മുളെ?
2: ചിന്തമ്മക്ക് കൊടുക്കോ. ഓക്കെ ചിന്തമ്മ വിളിച്ചാൽ വളരെയധികം സന്തോഷം കേട്ടോ. അപ്പൊ രാവിലത്തെ പണികളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. അപ്പൊ ഭയങ്കര വൈബാണ് അല്ലേ,
3: ചിന്തമ്മക്കാട്ടി
2: വൈബാണ് അമ്മ. ഓക്കെ എന്തായാലും നമുക്ക് രണ്ട് പാട്ടുകളൂടെ കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ
3: റേഡിയോ സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. കൂടെയുള്ളത് ആർജെ ഐശ്വര്യയും
2: ആർജെ നിതിനുണ്ണിയുമാണ്. നിങ്ങൾക്കുള്ള ഓണത്തിന്റെ വിശേഷങ്ങൾ പറയുവാനും പിന്നെ നമ്മൾ തരുന്ന ടാസ്ക്
3: നിങ്ങൾ
2: വിളിച്ചു പറയണം. ടാസ്കിനൊക്കെ നിങ്ങൾ ആൻസർ പറയണം.
3: വളരെ വലിയ ടാസ്ക് ഒന്നും അല്ല, നമ്മൾ ഭയങ്കര ചെറുതായിട്ട് നമുക്ക് എപ്പോഴും ചില്ലാവാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ.
2: ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ ചെലമ്മ ആ ഒരു പാട്ട് പാടിയ സമയത്ത് അമ്മ ഇങ്ങനെ ഓർത്തെടുക്കുക അല്ലേ, ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയുടെ ഒരു സംസാരത്തിൽ. അപ്പൊ അമ്മയ്ക്ക് നമുക്ക് ഇത്രയും മതി ചെറുനേരത്തേക്ക് ഹാപ്പി ആക്കുക ഈ രാവിലേക്ക്. അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ എന്താണ്?
3: 9544700912.
2: അപ്പൊ നമുക്ക് എന്തായാലും ഇനി രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 rupee സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
8: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
7: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
8: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
7: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
8: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
7: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
8: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി
7: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
7: സ്വന്തം 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആരൊക്കെയാണ്?
1: നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയും
0: ആർജെ നിധിനുമാണ്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് കൊടുക്കല്ലേ?
1: കൊടുത്തോളൂ, പറഞ്ഞോളൂ.
0: അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നുണ്ട്.
1: എന്ത് കാര്യങ്ങളാണ്?
0: ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ.
1: അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഉണ്ടോന്ന്? ഓണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ എന്നാ പറയാനുള്ളത്? ഈ പറയാനുള്ളത്, നമുക്കിപ്പം എല്ലാരും പറയാറുണ്ട് പഴയ ഓണമല്ല ഇപ്പോഴത്തെ ഓണമല്ല.
0: പക്ഷെ അങ്ങനല്ല, അന്ന് അതിന്റേതായുള്ള കുറെ ഭംഗി ഉണ്ടായിരുന്നു.
1: അതിന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മള് കുട്ടിയായിരിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും,
0: അതാണ് പ്രധാന കാരണം.
1: നമുക്ക്
0: കളിച്ചിരിച്ച് നടന്നാ മതി, നമുക്ക് പ്രശ്നം കുറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല.
1: അതെ, കാര്യം ഓണമാകുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ കസിൻസും എല്ലാവരും, അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരായി കളിക്കാൻ, പിന്നെ ഊഞ്ഞാലിടുന്നു. പിന്നെ ഒരു അന്ന് അതിനു മുമ്പ് പുറത്ത് കളിക്കാൻ പോകുമ്പോ വഴക്ക് പറയുന്ന അച്ഛനമ്മമാരൊക്കെ എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് വഴക്കൊക്കെ പറയുന്നില്ല, പിന്നെ രസം അതായിരിക്കും. പിന്നെ ഇടയ്ക്ക് പോയി ഉപ്പേരിയൊക്കെ
0: കുറിക്കാൻ കഴിക്കാൻ കിട്ടുന്നുണ്ട്, നമുക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നുണ്ട്, ഊഞ്ഞാലിടുന്നുണ്ട്, അതേപോലെ തന്നെ
1: പായസം, പപ്പടം, പഴം,
0: കുറെ അവധി കിട്ടുന്നുണ്ട്.
1: ശരിയാണ്, അത് നല്ല ഒരു കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫസ്റ്റ് പറയാനുള്ളത് ഓണ അവധിയെ കുറിച്ചിട്ടാണ്. ആ ഓണ വെക്കേഷൻ
0: എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവധി കിട്ടുന്നില്ല?
1: പണിയെടുക്കേണ്ട പ്രായമായി, മുതുകാളുകളായി,
0: അതുകൊണ്ട് നമുക്ക് പണിയെടുക്കേണ്ടി വരുന്നു.
1: അതെ, നമ്മളിപ്പോ പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞ നാലോചിക്ക് ആ 10 ദിവസം വീട്ടിൽ, പക്ഷെ ഒരു ചെറിയൊരു ടെൻഷൻ കൂടിയുണ്ട്.
0: എന്താണ്?
1: അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ പരീക്ഷ പേപ്പർ കിട്ടും, അപ്പൊ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ.
0: ഇപ്പോൾ അവധി എടുത്തിരിക്കുന്ന പിള്ളേരെ പേടിപ്പിക്കില്ലേ?
1: അസത്യാണ്, ഇപ്പൊ അവധി കിട്ടിയിരിക്കുന്ന കുട്ടികളെ
0: എൻജോയ് ചെയ്യൂ, നിങ്ങൾ
1: ആഘോഷിക്കൂ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് ഓണത്തിന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയി, എന്റെ പെട്ടെന്ന് പറയുമ്പോ എനിക്ക് നമ്മളിങ്ങനെ വലിയ ഊഞ്ഞാലൊക്കെ കിട്ടുന്ന ആ സമയത്ത് അന്നൊക്കെ ചേട്ടന്മാരൊക്കെ വല്യ ചേട്ടൻ പുറകെ നടക്കും, കെട്ടിത്തരുവാണെങ്കിൽ അച്ഛനെയൊക്കെ അച്ഛൻ പിന്നെ കെട്ടിത്തരും, ചേട്ടന്മാരൊക്കെ പുറകെ ഇങ്ങനെ ഊഞ്ഞാല് കെട്ടിത്തരുമോ, അത് കെട്ടിത്തരുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഇല്ലല്ലോ. പിന്നെ പിന്നെ അങ്ങോട്ട് ഭയങ്കര അടിയാ, എനിക്കിരുന്ന് ആടണം. ചില്ലാട്ടമാണ് ചേട്ടൻ,
0: ചില്ലാട്ടം
1: അല്ലെ? അങ്ങനെ മറിഞ്ഞൊക്കെ വീണിട്ടുണ്ട്?
0: ഞാൻ
1: മറിഞ്ഞൊക്കെ വീണാ, പിന്നെ ഞാനും കയറിലൂടെ, പിന്നെ എനിക്ക്
0: ഏറ്റവും
1: ചില്ലാട്ടം അടിയോട് ആരും മറിഞ്ഞു വീടാത്തിരുന്നു.
0: ചില്ലാട്ടം അല്ല, അല്ലാതെ ഇരുന്ന് ആടിയിട്ട് ഉണ്ടയിടാൻ നേരം നമ്മള് വീഴും ഇങ്ങനെ കീഴുണ്ടായെന്ന് പറയും, ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ ഉണ്ടിട്ടായിരുന്നു.
1: ഞാൻ അങ്ങനെ ആരും ഉണ്ടിടാനും, ഞാനിങ്ങനെ ഇരുന്ന് മാത്രം ശീലം.
0: നമ്മിങ്ങനെ ഉണ്ടിടാൻ നേരത്തെ ഈ ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇരിക്കുന്ന അത് പിടിച്ച് ഇങ്ങനെ പ്രൊമോട്ടർ ആക്കാക്കുമ്പോ നമ്മളിങ്ങനെ ഇരിക്കുവല്ലേ, ഈ കൈകിട ഈ ഒരു ഇത് മാത്രം ബലത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ഈ സാധനം ബാക്കിൽ നിന്ന് പോവും, നമ്മൾ താഴെ വീഴും, അങ്ങനെ വീഴുണ്ട് കുറെ.
1: ആ ശരി, ഞാനും തോലിയൊക്കെ പോയിട്ടുണ്ടോ? ശരി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഊഞ്ഞാല് നോർമലി ആടുന്നതിനെക്കാട്ടി ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാം? നമ്മളിങ്ങനെ കയറ് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ച് തിരിച്ചിങ്ങനെ കറങ്ങുന്ന, ആ തിരിച്ച് കറങ്ങുമ്പോ ഏറ്റവും എന്റെ അടുത്ത് ഒരു കറക്കമുണ്ട് പൊന്നളിയാ. അതായത് ഞാൻ എനിക്ക് ഇറങ്ങിയിട്ട്, ഞാൻ സത്യമായിട്ട് ഞാൻ ഒരു സൈക്കാ, എന്നിട്ട് ഞാൻ ഇറങ്ങുവാണ്, എന്നിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ നിക്ക, അപ്പൊ ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ കറങ്ങുന്ന ഒരു രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ കളിക്കായിരുന്നു, കറങ്ങി കളിക്കായിരുന്നു. കാര്യം ഊഞ്ഞാലില്ലാതെ വട്ടം വട്ടം വട്ടം ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി ആദ്യം ആരാണ്, എന്നിട്ട് സ്റ്റോപ്പ് പറയും, എന്നിട്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കുക. ഈ താഴെ വീഴുന്നവർ വീഴുന്നവർ ഔട്ടാകും, വീഴാതെ പിടിച്ചിരിക്കുന്നൊരു വിന്നർ. ഇതൊക്കെ രസമായിരുന്നു. ഊഞ്ഞാലിന് ആടുന്നതിന് ഇടയ്ക്ക് പോയി കുറച്ച് ഇതൊക്കെ എടുത്തോണ്ട് വരിക,
0: ഇടയ്ക്കൂടെ ഇങ്ങനെ പൊരിപ്പ് സാധനം എടുത്ത് പോക്കറ്റിട്ടുണ്ട്, രണ്ട് ആട്ടൊക്കെ ഓരോന്നെടുത്ത് കഴിക്കുക.
1: അങ്ങനെ അമ്മയുടെ ഇന്ന് അടിയും കിട്ടിയിട്ടുണ്ട്, പുതിയ പെറ്റിക്കോട്ടൊക്കെ ആയിരുന്നു, ഞാൻ പെറ്റിക്കോട്ടിനകത്ത് ഇട്ട് വെച്ച് ഇങ്ങനെ മടക്കി വെച്ച് അതിനകത്ത് എണ്ണമയൊക്കെ കിട്ടി, അന്ന് അടിയും കിട്ടി. എന്റെ അപ്പുറം അതൊക്കെ ഉണ്ടായിരുന്നു, രസമായിരുന്നു ശരിക്കും അല്ലേ? ഈ പറഞ്ഞ പോലെ അതൊക്കെ ഓണത്തുമ്പികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഓണത്തുമ്പി ഒന്നും കണ്ടിട്ടില്ല സത്യമായിട്ട് കേട്ടോ. അന്ന് ഓണത്തുമ്പിയൊക്കെ ഉണ്ടായിരുന്നു, കാര്യം ഒരു
0: ഞാൻ കണ്ടില്ല.
1: അന്ന് ഇതിലെ എന്റെ ചേട്ടായി, ചേട്ടനാണ് എനിക്ക് നൂലിനകത്ത് ഓണത്തുമ്പി കിട്ടി, ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ കളിക്കുവായിരുന്നു സത്യമായിട്ട്. അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുക, കാര്യം ഇങ്ങനെ എന്റെ വാല കെട്ടിത്തരും, എന്നിട്ട് എനിക്ക് പിടിക്കാൻ വിടപ്പോ ഞാൻ നൂല് കെട്ടി ഇങ്ങനെ പറക്ക്, എന്റെ ഹെലികോപ്റ്ററും പട്ടും ഒക്കെ ആയിരുന്നത് അന്നത്തെ. പക്ഷെ അത് ഭയങ്കര രസമാണ് ഓർക്കുമ്പോ അല്ലേ.
0: ഇപ്പം ഇപ്പോഴും ഉണ്ട് ഓണത്തുമ്പിയൊക്കെ?
1: ഓണത്തുമ്പിയുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മള് ചിലപ്പോ
0: ശ്രദ്ധിക്കാണാവുന്നോ.
1: വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരു കോളിലേക്ക് പോവുക. പറഞ്ഞു.
0: ഹലോ,
2: മോർണിംഗ്. രണ്ടു പേർക്കും
0: ഗുഡ് മോർണിംഗ്.
1: വിജയമ്മയാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയാണ്?
2: ഓണം വന്നോണം വന്നേ, നമുക്കെല്ലാം ഓണം വന്നോണം വന്നേ.
1: ഓ ഗുണം വന്നല്ലോ ഉഞ്ഞാലിട്ടല്ലോ കൊടിയെടുത്തല്ലോ ഉണ്ടി ചടി പറഞ്ഞല്ലോ. എനിക്ക് ആ
0: പാട്ടാ പാട്ട് പാടുന്നില്ല. ഇല്ല ഇല്ല ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ അതെ അതെ. അല്ലല്ല ഓണപ്പാട്ടല്ലേ അത് കഴിഞ്ഞ് ഇനി അടുത്ത ടാസ്ക്. ഓണപ്പഴഞ്ചൊല്ലുകൾ അറിയോ? ഓണച്ചൊല്ലുകൾ അറിയോ? ഓണപ്പഴഞ്ചൊല്ല് ആ എന്നാ അത് അത് രണ്ടെണ്ണം പറയൂ ഞങ്ങൾക്ക് വേണ്ടി. അതാ നമുക്ക് വേണ്ട, നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ലേ നമ്മൾ കേൾക്കേണ്ടത്.
1: പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം.
2: ഞങ്ങളുടെ കാലത്ത് എന്ന് പറയുമ്പം അത്ത ഉദിക്കുന്നതിന് മുമ്പ് വീടിന്റെ നാടി വശവും ചെത്തി വാരി
1: ഓണച്ചൊല്ലി.
0: അതല്ല ഞാൻ കാണം വിറ്റാൽ ഓണം ഉണ്ണണം അങ്ങനെയൊക്കെയുള്ള ചൊല്ലുണ്ടല്ലോ അമ്മേ.
1: ഞങ്ങളത്
2: ഓണം ഇങ്ങനെ വരുമ്പം എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള ഒരു പരിപാടിയില്ല ഞങ്ങൾ അന്ന്
0: പോകുന്നത്.
2: ഞങ്ങള് 300 ദിവസം പകരാഹാരം കഴിക്കാതിരിക്കുന്നവരാണ്. അപ്പൊ ഈ ഓണത്തിന്റെ ഒരു അവസരം വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ലോകത്ത് വലിയൊരു അങ്ങേറ്റ ഒരു സന്തോഷമുള്ളതാ.
1: കുറച്ചുപേരെ പറഞ്ഞായിരുന്നു ഈ അമ്മമാർക്ക് ഞങ്ങളുടെ ഒക്കെ മുത്തശ്ശിമാര് പറയാറുണ്ട് ഈ സെയിം കഥ. അതുകൊണ്ടാണ് ഇതുപോലൊരു അമ്മ വിളിക്കാൻ കാത്തിരുന്നത്.
2: കേട്ടമോളെ, ഞങ്ങളെ അത്ത ഉദിക്കുമ്പോഴേ ഞങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. മനസ്സുകൊണ്ടാണെങ്കിൽ വലിയ ആഘോഷമാണ്, പിന്നീടാണ് വീട്ടിനകത്ത് ആഘോഷം നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ അമ്മമാരെ എന്താ പുറകെ നടക്കുവോ, ഞങ്ങൾക്ക് ഈ വർഷം തുണി എടുക്കുവോ, ഈ വർഷം തുണി എടുക്കുവോ.
1: പിന്നെ
2: ഒന്നിന്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടെങ്കിൽ അമ്മമാര് പറയോ ഈ വർഷം അവൻ എടുക്കട്ടെ അല്ലെ അവക്ക് എടുക്കട്ടെ, നീ ഉള്ളത് കൊണ്ട് ഇരിക്കാൻ പറയും. നമ്മളത് കേൾക്കുമ്പോ മോളെ കരച്ചില്ല. ആ കരഞ്ഞ് കരഞ്ഞ് എന്തായാലും ബ്ലൗസും പാവാട എടുക്കുന്നത് ചിലപ്പോ ഒരു ബ്ലൗസെങ്കിലും എടുക്കും. അത് എടുത്തു കഴിഞ്ഞാൽ അന്നൊരു തുണി എടുത്തു കഴിഞ്ഞാൽ തയ്യക്കടയെ കൊണ്ട് കൊടുത്ത തിരുവോണം ഉണ്ടായാലും തയ്യക്കടയുടെ മുമ്പിൽ ഞങ്ങൾ കാത്തിരിക്കുക.
1: ഉണ്ടാന
2: വീട്ടിലുള്ളവർക്ക് ഉണ്ടാൻ സത്തില്ല, നമുക്ക് ഉണ്ടാൻ

0: പകലാഹാരം കഴിക്കാണ്ടിരിക്കുക, എല്ലാ സദ്യ വിഭവങ്ങൾ കൂട്ടി. പക്ഷെ വീട്ടുകാർക്കും സമയം തിന്നാനൊക്കത്തില്ല.
1: അല്ല, ഈ ഓണം വരുന്ന സമയത്ത് നമ്മൾ അമ്മ അടുക്കളയില് ഇടയ്ക്കിടയ്ക്ക് കറിയൊക്കെ തൊട്ട് നോക്കാൻ പോകാറുണ്ട്, ഉപ്പ് നോക്കാനായിട്ട്.
0: അയ്യോ, അതൊക്കെ പോകുമ്പോണേ, ഒരു പാത്രവും കൊണ്ടിരിക്കും. അതെങ്ങനെയാന്നറിയാ, ഉത്തരാടത്തിന്റെ അന്ന് സാമ്പാറങ്ങ് വെക്കും കുറച്ച്. അന്ന് എന്തൊന്നും പച്ചക്കറി മേടിപ്പില്ല. അന്ന് 5 രൂപ കൊടുക്കുമ്പോ ഈ കൊട്ടയാ, കൊട്ടയ്ക്കകത്ത് ഈ പനമ്പ് വെച്ച് വരിയുന്ന കൊട്ട പോയി 5 രൂപ. 5 രൂപ എന്ന് പറയുമ്പോ ഇന്ന് അന്ന് വലിയ വിലയാ. ഇന്ന് പുല്ല് വിലയാ, മുട്ടായിയും കിട്ടത്തില്ല.
1: കിട്ടും കിട്ടും.
0: ഒരു മഞ്ഞ് ചെറുത്
1: കിട്ടും.
0: എന്നിട്ട് സാമ്പാർ വയ്ക്കും കുറച്ച് കൊച്ചുള്ളി. അപ്പൊ എല്ലാരും കൂടെ വീട്ടിലുള്ളൊരു, ഞങ്ങളപ്പുറത്താണെങ്കിൽ ഒരു ഇത്തായി മോളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് പറയാം 5 ദിവസം ഞങ്ങളുടെ
1: വീട്ടിലാവും.
0: അങ്ങനെ അവരും കൂടെ വന്ന് ഞങ്ങളെ സഹായിക്കും. ഇത് ഉള്ളിയൊക്കെ പൊളിച്ചു തരും, ചെറുള്ളിയൊക്കെ ഇട്ട്. എന്തോ മോളെ അടിപൊളി സാമ്പാർ അങ്ങോട്ട് വെച്ചില്ല, കായമൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോ എന്തോ അതിന്റെ മണമെന്നറിയാൻ വയ്യ. ഞങ്ങളെല്ലാരും ഓരോ കൊച്ചുങ്ങളല്ലേ, ഉപ്പു നോക്കാൻ ഓരോ പാത്രമായിട്ട് നിൽക്കുക. എന്തോ ഞങ്ങൾക്ക് ഇച്ചിരി ഇതാകുന്നത്. അന്നേരം അവര് തിരിച്ചോ ചിരിച്ചോ ഒഴിക്കുമ്പോഴേ, ഞങ്ങളെ 8-10 പേരില്ലേ, ഇത്തിരി ഇത്തിരി എല്ലാം ഒഴിച്ചു ഒക്കെ തന്ന് ഞങ്ങൾ ഉപ്പ് നോക്കി. അതിന്റെ കൂടെ ചിലര് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കലക്കിയൊക്കെ കുടിക്കും. അതൊരു നല്ല രസമാണ് മോളെ. ഇച്ചിരി ചോറുമൊക്കെ ഇട്ട് അന്നത്തെ സാമ്പാർ
1: കിട്ടുന്നതുകൊണ്ട്
0: എന്നിട്ട് മോളെ ഇത് ആറുന്നുണ്ടെന്നെ ഒരു ഇല വെട്ടിക്കൊണ്ട് വന്ന് പാട്ടി തലത്തിന്റെ മംഗലത്തിലാ വയ്ക്കുന്നു. തലത്തിന്റെ 4 വശവും അരിഞ്ഞ് മൂട്ടി കെട്ടി ആ വഴവള്ളി ഇട്ട് തന്നെ കെട്ടി അങ്ങ്
1: വയ്ക്കും.
0: തിരുവോണത്തിന്റെ അന്ന് ഉച്ചയാവുമ്പോ ഇല്ല കെട്ടഴിച്ച് പുറത്ത് കോരി ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് വീണ്ടും അത് കെട്ടി അങ്ങ്
1: വയ്ക്കും.
0: അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ രാവിലെ പഴച്ചോറ് തിന്നാൻ കുറച്ചെടുക്കും. ആ പഴഞ്ചോറ് വീട്ടിയെന്ന്
1: പറയുന്നത്
0: എന്റെ പൊന്നുമോളെ ഉള്ളിത്തീയല് അന്നേരം എല്ലാ കറിയും ഉണ്ടല്ലേ. ഇഞ്ചി ഇഞ്ചി ഇഞ്ചി നാരങ്ങ
2: ഓർക്കുന്നേ
0: അതങ്ങോട്ട് ഒഴിച്ച് കലക്കി അടിച്ച് ഒരു
2: പലഹാരവും.
1: എന്നിട്ട്
0: മോളെ ഇതെല്ലാം കൂടെ ഞെവിളി വാരി തിന്നുമ്പോ ചവസാനം ഇല്ല, വെള്ളം കൊടുത്തൊരു കുടി കുടിക്കും.
2: അപ്പഴത്തേക്ക്
0: ഉള്ളി അതെങ്ങനെ ചെറുള്ളി വെന്ത് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കിടക്കുവാ,
1: ഓണത്തെ കുറിച്ച് പറയുമ്പോ അങ്ങനെ അങ്ങനെ പറഞ്ഞാ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
0: എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അടുത്ത പരിപാടി തിരുവോണത്തിന്റെ എല്ലാ ചട്ടക്കൂട്ടും കഴിഞ്ഞ് അവട്ടത്തിന്റെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിരുന്ന് പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്. അപൂർവത്തിൽ അപൂർവം നമ്മളെ അന്ന് വരുന്നത്. എന്നാലും വിരുദ്ധാരൊക്കെ വരുമ്പോ അവരും ഇല്ല ഉപ്പേരി ഒരു പൊതിയൊക്കെ കൊണ്ടല്ലേ വരുന്നത്. നമ്മളാണെങ്കിൽ അവര് പിന്നെ പോകുന്നവരെ കാത്തിരിക്കണം, അല്ലാതെ തിന്നണമെങ്കിൽ മറ്റേ അവര്
1: പോകുന്നവരെ കാത്തിരിക്കല്ല. അത് ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ്. പക്ഷെ വീട്ടിൽ നിന്നൊക്കെ മാമിയൊക്കെ വരുമ്പോ അവിടെ അങ്ങോട്ടുണ്ട്. ശരിയാണ്,
0: കൊണ്ടുവരുന്നത് എന്തോന്നറിയാവാ. ഞങ്ങളുടെ എന്റെ അമ്മയുടെ അമ്മയൊക്കെ എന്നാ പറഞ്ഞാ പ്രിയത്ത് വല്ലവരുടെ അയ്യമുണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ. അത് കൃഷി
1: ചെയ്യും.
0: ഈ തിരുവോണത്തിന്റെ അന്ന് ഉച്ചയാകുമ്പോ ഒരു 2 ചീനി എടുത്തോണ്ട് വന്ന് പച്ചക്ക്
1: ചുടും.
0: പിന്നെ അരിഞ്ഞ് കഴുകി അരിഞ്ഞ് അരിഞ്ഞൊന്നുകൂടെ കഴുകി ഇത്തിരി മഞ്ഞളും ഒക്കെ പരട്ടിയില്ല ഭാര്യ അങ്ങോട്ട് ഇടുമ്പോ പടപടാന്ന പൊട്ടുന്നത്. മണമൊക്കെ ഇങ്ങോട്ട് വരുമ്പോ മൊത്തത്തോടത്തങ്ങ്
1: തിന്നൊച്ചു
0: തിരുവാതിരപ്പാട്ടൂടെ പറയാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കളിക്ക് വേണ്ടിയ ഒന്നാം മണയിലും മേലരയാലും കൊമ്പത്തോരാനന്ദം പാടി കളിക്കും ദേ ചുറ്റും ചന്ദമരയുണ്ട് കൊത്തുന്ന പാമ്പുണ്ടു പർവതിക്കേ ചാന്തോടു ചന്ദനവും ചിന്തൂരം കൂട്ടി വെച്ചു തന്നെ വന്ദനവും കുറി തൊടേണം. അപ്പൊ എല്ലാവർക്കും എന്റെ

0: ഓണാശംസ എന്റെ പാസഞ്ചർമാരുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പുകാരുണ്ട്,
1: വളരെയധികം സന്തോഷായിട്ടോ. ഓക്കെ അമ്മ, അപ്പോ മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഓക്കെ, ആ ഒരു കോൾ കട്ടായിരിക്കാണ് എടുക്കാൻ പോയ സമയത്ത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ രണ്ട് പാട്ട് കേട്ടിട്ട് കുറച്ചധികം വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ.
2: അപ്പൊ അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ടാസ്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.
1: യെസ് ഗൈസ്, അപ്പൊ അമ്മ പറഞ്ഞപ്പോ ഈ മറ്റേ പഴങ്കഞ്ഞി ഓടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് ഭയങ്കര ഹൈലൈറ്റ് ആണ് സംഭവം. അത് നമ്മൾ വിട്ടുപോയി കാര്യം വെച്ചാ അല്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാൻ തോന്നും. നമ്മള് കാര്യം അത് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഓണത്തിന് തലേ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മള് കസിൻസ് എല്ലാവരുടെ കൂടിയിരുന്ന് വീട്ടുകാർ എല്ലാവരുടെ കൂടിയിരുന്ന് കഴിക്കും.
2: എന്തായാലും നമുക്ക് ആദ്യം അതായത് ഓണത്തിന് അന്ന് വെച്ച ആഹാരം എന്തായാലും അധികം വരും,
1: പിന്നെ ഉറപ്പായിട്ടും.
2: അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ പഴയ മോരും ചീരി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട്
1: നല്ല ടേസ്റ്റ് ആണ്. അത് പറയുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്.

0: ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24-മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ല് അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ

0: സിറാജിലുണ്ട്, സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
7: സമ്മാനങ്ങളും കേറി, കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
8: മൈ ജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: യെസ്, കമ്മിങ് ബാക്ക് ടു എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഐശ്വര്യയും ആർജെ നിധിനുമാണ്.
10: ഓക്കെ, അപ്പോൾ നമ്മൾ ഓണക്കാലത്തെ വിശേഷങ്ങളും കുറച്ചധികം ടാസ്കുകളും പിന്നെ ഒരുപാട് കോളേഴ്സും ഒക്കെ ആയിട്ട് അവരുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ഓണക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും എന്ത് പറ്റി നിതിനെ ഓണക്കാലഘട്ടത്തിലേക്ക് തിരികെ പോകാനാണോ എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു നിതിൻ പാചകം ചെയ്യാറുണ്ടോ?
9: ഇല്ല, ഞാൻ വലിയ രീതിയിൽ അങ്ങോട്ട് കൈകടത്താറില്ല.
10: വെറുതെ നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു.
9: എല്ലാരും കഴിക്കുന്നില്ലേ, വേറെ എന്തിനാ?
10: ഓക്കെ, അപ്പൊ ഓണക്കാലത്തെ കുറിച്ച് പറയുമ്പോ നമ്മളുടെ ആ ഒരു ഓണക്കാലത്ത് ഉണ്ടാക്കുന്ന പലഹാരത്തെ കുറിച്ച് മുമ്പേ കനേറ്റി വിജയമ്മ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കുന്നത്, പരസ്പരം ഷെയർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവർ ഓർമ്മ
9: പറയുകയാണെങ്കിൽ,
10: അങ്ങനെ മറ്റേ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന, അമ്മയുടെ കൈപ്പിണ്ടി അല്ലാതെ മറ്റൊരമ്മ തന്നിട്ടുള്ള പെട്ടെന്ന് ആരായിരിക്കും ഓർമ്മ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ?
9: അങ്ങനെയാണെങ്കിൽ
10: ഇന്റർവ്യൂ ആയാലും ഭയങ്കര റിസ്ക് ആണ്.
9: അങ്ങനെ തന്നത് ഓർമ്മ ഇല്ല കേട്ടോ, ഓർമ്മയില്ല എനിക്ക്.
10: എനിക്കൊരു ഓർമ്മ പറയാനുണ്ട്. എന്താ വെച്ചാൽ ഒരു ദിവസം അച്ചപ്പം ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മയുടെ തീയത്ത് അച്ചപ്പത്തിന്റെ അച്ചു പതിഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടായി. അത് പറയാ, ഒരു കോൾ ഉണ്ട്, ഒരു കോളിലേക്ക് പോയിട്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഹലോ, മോർണിംഗ്. മക്കളെ,
9: ഗുഡ് മോർണിംഗ്.
10: ഇതാരാണ് സംസാരിക്കുന്നത്?
11: ഇത് പുഷ്പവല്ലിയമ്മയാ മക്കളെ.
10: പുഷ്പവല്ലിയമ്മ, ഓണക്കാലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുകയായിരുന്നു. അമ്മയുടെ ഓണക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഓണം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? ഓണക്കോടി എടുക്കുന്നതാണോ, അതോ ഓണസദ്യയെ കുറിച്ചിട്ടാണോ, ഓണക്കാലത്തെ കുറിച്ചാണോ?
11: എനിക്ക് എന്റെ ഓർമ്മ പറയുകയാണെങ്കിൽ, ഞാന് അന്നത്തെ എന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എപ്പോഴും ഭയങ്കര ഹാപ്പിയായി. ഓണമായാലും അല്ലെങ്കിലും എല്ലാം ഞങ്ങൾക്ക് വല്ലതും കഴിക്കുന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ.
10: ഓണക്കാലാകുമ്പോഴോ?
11: ഓണത്തിന് മുമ്പായാലും അല്ല. അപ്പൊ അങ്ങനെ ഈ ഓണം എന്ന് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഊഞ്ഞാല് കിട്ടും. ആ ഊഞ്ഞാലെ കയറി ഇരുന്നും കൊണ്ട് ഊഞ്ഞാലിങ്ങനെ ആയമെടുത്ത് ആടി ആടി ഒരു ചില്ലിയാട്ടം പറക്കും. എന്നിട്ട് ഇല കടിക്കുന്ന ഒരു മത്സരമുണ്ട്. ഇല ഈ ഇങ്ങനെ ആയമിട്ട് തരുമ്പോ ഒരു കൊച്ചി
10: പിച്ചിക്കൊണ്ട് വരുവായിരുന്നു. പിച്ചു വരുന്നു
11: അത് ചെന്ന് അവിടുന്ന് ഉണ്ട ഇട്ട്, ഉണ്ട എന്നാ പറയുന്നത്, ഉണ്ട ഇട്ട് തരുന്ന. അപ്പൊ ഉണ്ട ഇട്ട് തരുമ്പോ ഈ ഉണ്ട ആയ ആടി ആയമിട്ട് ചെന്ന് നമ്മളെല്ലേ ഇല പിച്ചിക്കൊണ്ട് വരണം. ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഇല പിച്ചിക്കൊണ്ട് വരുന്ന അത്ര രീതിയിൽ ആയം എടുക്കണം. നമ്മൾ ആയം എടുത്ത് ഊഞ്ഞാലാടി ആ ഇല വെച്ചിക്കൊണ്ട് വരുന്ന ഒരു കളിയുണ്ടായിരുന്നു. ഊഞ്ഞാലയിൽ ഇരുന്നുണ്ട്. അത് കഴിച്ചിട്ട് ഉപ്പേര് വറുത്തത് പിന്നെ കയ്യിൽ വാരി വെച്ചും കൊണ്ട് പോയിരുന്ന് അത് വായിലിട്ടും കൊണ്ട് പാട്ട് പാടും. പാട്ട് പാടും

0: അനും ആ പാട്ടാണ് അന്നത്തെ എന്റെ
1: എന്റെ
0: ഉള്ള ഊഞ്ഞാലാടുമ്പം ചെന്നിരുന്ന് പാടിയേ ആയ വിട്ട് കാളിക്കുകയും ഊഞ്ഞാലാടിയൊക്കെ ചെയ്യുന്ന ആ പാട്ട് അതേ ഉള്ള അന്നത്തെ ഏറ്റവും കൂടുതൽ പാടുന്ന ആ പാട്ടാ മോളെ.
1: അമ്മയൊക്കെ അപ്പൊ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടായിരുന്നു, ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു.
0: ആടുന്നത് പിള്ളേർ ഉണ്ടായിട്ട് വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ നല്ലോലെ ഇങ്ങനെ ആയോ എടുത്തും കൊണ്ട് ആ പാട്ട് പാടി ആർപ്പോയി ആർപ്പോയി എന്ന് പറഞ്ഞ് വിളിക്കുക. ഒരു ഭയങ്കര ഒരു സന്തോഷ നിമിഷമാ മോളെ ആ ഓണം എന്ന് പറയുമ്പോ. ആ 10 ദിവസവും ഞങ്ങള് അത്ത അങ്ങോട്ട് ഉദിച്ചു വരാനിരിക്കുക, കുമ്മിളൊക്കെ കുത്തി, പ്ലാവല കൊണ്ട് കുമ്മിളൊക്കെ കുത്തി
2: അവിടെ
0: എല്ലാം നടന്ന് തുമ്പപ്പൂ കാട്ടുപൂക്കൾ എല്ലാ പൂക്കളും
1: പറിക്കല്ലേ. അത്തപ്പൂവിന്റെ ഏറ്റവും കൂടുതൽ പൂ ശേഖരിക്കാനും നല്ലൊരു അത്തപ്പൂടാനും അല്ലേ.
0: പൂ ശേഖരിക്കുന്ന മാത്രമല്ല, ഇത് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് ഓടി ഓടി ചെന്ന് നോക്കുക. അടുത്തൊക്കെ അങ്ങ് ഒത്തിരി ഒരു വീട്ടില് ഒന്നും രണ്ടും ഒന്നും അല്ലല്ലോ മോളെ, അന്നൊക്കെ 7, 8, 10 ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിലൊക്കെ. അപ്പൊ അവിടുന്ന് ഓരോ വീട്ടിലും ഓടിച്ചെന്ന് നോക്കും ആരിട്ടതാ ഭംഗിയുള്ളത് ആരിട്ടതാ ഭംഗിയുള്ളത്. അവിടെ
1: അവരെ കാട്ടി കൂടുതൽ ബെറ്റർ
2: ആക്കാം,
0: ഒന്നിട്ടിട്ട് ഓടും അവര് ചെയ്തതാണോ നല്ലതെന്ന്. അപ്പൊ ആ സന്തോഷങ്ങളും പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പൊ നമ്മളത് ആലോചിക്കുമ്പോ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഓണം ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മ എന്റെ വീട്ടിൽ രണ്ട് കൊച്ചുമക്കളുണ്ട്, അവർക്ക് ഞാൻ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെയും കൊണ്ട് ഇങ്ങനെ പറക്കാൻ പോലെ ചില്ലിയാട്ടം പറക്കാനും ഊഞ്ഞാലിട്ട് ഉണ്ട ഇട്ട് കൊടുക്കാനും ഇല പറിക്കാനും ഒക്കെ ഞാൻ അതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കും.
1: അതാണ് നമ്മുടെ പുതിയ തലമുറയിലേക്കും ആ ഒരു കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുക അല്ലേ.
0: പറഞ്ഞു കൊടുക്കും മോളെ. ഇപ്പോഴും തുമ്പയൊക്കെ എന്റെ വീട്ടിന്റെ പെരയുടെ അരുവിന് ഞാന് ഈ തുമ്പപ്പൂവിന്റെ തൈയൊക്കെ എവിടെങ്കിലും കാണുവാണെങ്കിൽ അത് ഞാൻ അവിടെ നിന്ന് പിഴുതോണ്ട് വരും. പിഴുതോണ്ട് വന്നിട്ട് ഇപ്പൊ അതങ്ങ് അന്യം നിന്ന് പോയി മോളെ. ഇല്ല
2: തുമ്പ എങ്ങനെ കാണാനില്ല ഇപ്പൊ.
0: പിന്നെ ഞാൻ പെരയുടെ വീടിന്റെ അരുവിന് കൊറേ ഒരു 100 മൂടി കൂടുതൽ മുക്കുറ്റിയുണ്ട്. മുക്കുറ്റി ഈ തുമ്പ 2-3 മൂടേ ഉള്ളു തുമ്പ. എല്ലാ വർഷവും എനിക്ക് കിട്ടും അത്. അത് ഞാൻ കൊണ്ടുവന്ന് ഒപ്പിച്ചു വെക്കും. അങ്ങനെ ാണ് അന്നത്തെ ശേഖരം എന്ന് പറയുന്നത്. ഇന്നല്ല, പിന്നെ ഊഞ്ഞാലാടി കഴിഞ്ഞിട്ട് പിന്നെ ഉടുപ്പും പാവാടയൊക്കെ എടുത്തിട്ടും കൊണ്ട് ഓരോ ക്ലബുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ദൂരോട്ടൊക്കെ. ആ ദൂരെ അന്ന് ഏറ്റവും കൂടുതൽ വിടുന്നെന്ന് പറഞ്ഞ ഈ ക്ലബിലെ പരിപാടികൾ കാണാനാ പുറത്തോട്ട് കൂടുതൽ.
1: സമ്മാനങ്ങൾ മേടിക്കണ്ടേ അല്ലേ, അത് ഭയങ്കര ഒരു കാര്യമാണ്.
2: ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങിച്ചതാരാണെന്ന്,
0: സമ്മാനങ്ങളൊന്നും മേടിക്കുമല്ലോ മോളെ. അമ്മക്ക് അവിടെ ചെന്നിരുന്ന ഈ പരിപാടിയൊക്കെ ഓണത്തോട്
1: പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നു അമ്മ,
0: എന്നൊക്കെ കണ്ടോണ്ടിരിക്കും. അന്നേരം പരിപാടി കളിക്കാൻ ഈ വലിയ അമ്മമാരുടെ ഒക്കെ കൂടെ കൂടി നിക്കും. തുമ്പി തുള്ളുന്നതും അശകൊശലേ അശകൊശലേ
2: പെണ്ണുണ്ട്.

0: അപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും
1: വാവ്
0: നിന്നും കൊണ്ട്.
1: ഇത്
0: പിന്നെ
1: ഇതൊരു ഗെയിം, ഒരു കളി കളിക്കുമ്പം പാടുന്ന പാട്ടല്ലേ അമ്മ ഇത്?
0: ആന്ന് പറഞ്ഞ അശോശലെ കളിക്കുന്ന പെണ്ണിനെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്ന
1: ചെല്ലുന്ന
0: പെണ്ണിന്റെ
1: പാട്ടാണ്. ആ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അതായത് രണ്ട് വരിയായിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കും, അതിനുള്ള മറുപടിയായിട്ടാണ് ഇങ്ങോട്ട് പറയുന്നത്.
0: പിന്നെ പഴുക്കാ കളി, ഒരാളിന്റെ കയ്യിൽ ഒരു പഴുക്കാ കൊടുക്കും, ആ പഴുക്ക ഇങ്ങനെ കൈ പിടിച്ചിട്ട് നാല് ആൾക്കാർ ചുറ്റി നിൽക്കുക, എന്നിട്ട് ഒരാളിന്റെ കയ്യിലായിരിക്കും ഈ പഴുക്ക. അപ്പൊ ഒരാൾ പുറത്ത് ഇന്നും വെച്ച് പഴുക്കാ കളിക്കും, അക്കയിലിക്കയിലോ
2: കാർട്ടൂണിനകത്ത് കണ്ടിട്ടുണ്ട്.
1: അങ്ങനെ കൊറേ കളികളുണ്ട്
2: നമുക്കറിയാതെ.
0: ആരുടെ കയ്യിലാണ് മാണിക്ക
1: ചെമ്പഴുക്കാണിക്ക
2: ചെമ്പഴുക്ക ആ പാട്ടല്ലേ?
0: ആരുടെ കയ്യിലാ പഴുക്കായിരിക്കും. പിന്നെ പശുവേ പശു, എങ്ങനെ ഒരു പശു ഒരു പുലി, പശുവേ പശുവേ പുല്ലുന്ന. അന്നേരം അടുത്ത്
2: കളി ഉണ്ടായിരുന്നു നമ്മള്, എന്താണ് പുലിയെ പിടിക്കാൻ, എന്താ പുലി ഒരു ആടിനെ പിടിക്കാൻ വരുന്ന അങ്ങനെ എന്തോ ഒരു കളി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ
0: അന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് തിന്നിട്ട് ഓടിച്ചെന്ന് ചരയും, അതെല്ലാം
1: ദഹിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ.
0: പശുവേ പശുവേ പുല്ലുന്ന, അപ്പൊ പുലിയുടെ ആൾക്കാരൊന്നും പുലിയേ പുലിയേ കല്ലുന്ന ഈ പശു ഇന്നീ വെള്ളം കുടിക്കുന്ന ഈ പശുവിനെ തിന്നത്തില്ല, ഇന്നീ വെള്ളം കുടിക്കത്തില്ല എന്നും പറഞ്ഞ് വട്ടം കറങ്ങി പന്തലിനകത്തോട്ട് ഈ കോർത്ത് പിടിച്ചു വെച്ചേക്കുന്ന കൈക്കകത്തോട്ട് ഓരോ അങ്ങോട്ട് കയറും, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും പിടിക്കാനും വരയ്ക്കാനും ഒക്കെ. പിന്നെ പാട്ട് പാട്ട് തിരുവാതിരപ്പാട്ട്, എന്തെല്ലാം കളികളായിരുന്നു മോളെ അന്നത്തെ ഒക്കെ. ഇന്ന് എനിക്ക്
1: ഒരു തിരുവാതിരപ്പാട്ട് പാടുവോ?
0: ആ ഒരു തിരുവാതിരപ്പാട്ട് പാടാം. പിന്നെ ഒന്നല്ല ഒരുപാടുണ്ട്. പിന്നെ അന്ന് ഞങ്ങള് കളിക്കുമ്പോ ഉള്ള കൊച്ചു പിള്ളേരൊക്കെ കളിക്കുന്നതിന്

0: ിളി പെണ്ണലോലക്കളി കണ്ടാ കൊള്ളാ ലോലക്കളി കണ്ടാ കൊള്ളാ ലോലക്കളി കണ്ടാ കൊള്ളാ എന്ന് പറഞ്ഞു.
1: ആ പാട്ട് പോക്കി
2: അടിക്കുവാണോ ചെയ്യാ ലോലക്കളി
0: വരുമ്പോ?
1: അല്ല ഇത് ഐശ്വര്യ അങ്ങനെയുള്ള തിരുവാര കളിയല്ല, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് സാരി ഉടുത്ത് കളിക്കുന്ന കളിയല്ല, അല്ല നമ്മള് കൈവിട്ടി ഇങ്ങനെ കളിക്കുന്നില്ല, ആ ഒരു രീതിയിലുള്ള കളിയാണിത്.
0: ഞങ്ങളൊക്കെ പിന്നെ തുമ്പി തുള്ളു, എന്താ തുമ്പി ഒരു കുടത്തിനകത്ത് ഒരു കല്ല് പറക്കിയിടും, കല്ല് പറക്കിയിട്ടിട്ട് തുമ്പിയെ ഈ തുള്ളാൻ കൊടുക്കും, തുമ്പി തുള്ളാൻ പിന്നെ കുട ഊതാന്. അപ്പൊ കുട
2: ഊതും
1: കുടുംബശ്രീയുടെ എന്തോ ഒരു പരിപാടി,
0: തുമ്പിനകത്തോട്ട് കല്ല് പറക്കിയിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുള്ളു, അന്നേരം ഈ കല്ല് കിടന്നെങ്കിലും എന്താ അന്നേരം ഈ കുടത്തിനകത്ത് കല്ലിട്ട് കുലുക്കുമ്പോ ഇവരങ്ങ് തുള്ളും, ചിലരങ്ങ് തുള്ളും, തുള്ളുമ്പം ചിലര് തുള്ളാതെ എന്താ തുള്ളാത്തേന്ന് ചോദിക്കുക, എന്താ തുമ്പി തുള്ളാത്ത് പൂ വേണോ പൂക്കല വേണോ, എല്ലാ തുമ്പിക്ക് നാണമുണ്ടേ നമ്മുടെ തുമ്പിക്ക് നാണമില്ലേ, ഒന്നര അല്ല ഇങ്ങനെ ഈ കുട ഊതുന്ന ആ അമ്മ ആരാ, ഞാനായാലും വേറെ ആരാ കുട ഊതുന്ന വെച്ചാ അവരങ്ങ് തുള്ളി തുള്ളി തുള്ളി അവർക്ക് കൈയടിച്ച് പ്രോത്സാഹനം എങ്ങനെ കൊടുക്കും?
2: അതിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് പക്ഷെ ഒരു ട്രോൾ ആയിട്ട് ഇറങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഒരു അമ്മ ഇതുപോലെ
0: കളിച്ച് കളിച്ച് കളിച്ച് അപ്പൊ കുഴഞ്ഞങ്ങ് വീഴുമ്പം പറയും എനിക്ക് ചുമ്മാതെ വീണയാന്നും പറഞ്ഞ് പിന്നെ ഇവരോട് പറയും ചുമ്മാതെ തുള്ളി വീണയാന്നും പറഞ്ഞ് വള്ളി ചൊറിയണമുണ്ടല്ലോ കൊണ്ടുവന്ന് തൂക്കുവന്ന് വള്ളി ചൊറിയണമുണ്ട് പിന്നെ ഇതുകൊണ്ട് ചുമ്മാ കിടക്കുവാണെങ്കിൽ ചാടി ഇഴിക്കാനെന്നൊക്കെ ഉള്ള പാട്ടൊക്കെ അങ്ങനെയൊക്കെ എല്ലാ പാട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ സ്വാരസ്വരവും മന്ദിരത്തില്
1: ഒരു പാട്ട്.

0: അണാഞ്ഞുഴഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാന്തി കൊണ്ടടുത്ത് വന്നൊരു കോരനമ്പരമ്പാമ്പ് വന്നെന്റെ കാല് രണ്ടിലും ചൂത്തി. അങ്ങനെ ഒരു ഒരു പാട്ട്, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് ഒരുപാടുണ്ട്. നമ്മൾ പറഞ്ഞു പോകുമ്പം ഒരു ഇനി
1: ഒരുപാട് ഓർമ്മകളിലേക്ക് പോകാറുണ്ട് അല്ലേ, ഒരുപാട് ഓർമ്മകൾ.
2: നമുക്ക് പ്രത്യേക ഒരു സെക്ഷൻ വെക്കാം, നമ്മുടെ നമ്പർ
1: എന്തായാലും വിളിച്ചാൽ വളരെയധികം സന്തോഷം കേട്ടോ.
0: ഓ സന്തോഷം പോലെ.
1: നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളല്ലേ
2: പറഞ്ഞു,
1: നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര കേട്ടിങ്ങനെ ഇരുന്ന് പോവാൻ തോന്നി. പണ്ടെല്ലാം അമ്മമാരും മുത്തശ്ശി കഥകളൊക്കെ പറയുമ്പോൾ അതേ ക്യൂരിയോസിറ്റി. അടുത്തത് എന്താണ്
2: പറഞ്ഞോളൂ അമ്മേ. ആ
1: പറഞ്ഞു.
0: മോടെ ഇഞ്ചി പുളി അമ്മ വെച്ചിട്ടുണ്ട്.
1: വെച്ചോ? എങ്ങനെയാ?
0: വീട്ടിലൊരു കൊച്ചും വെച്ച് അവരെല്ലാരും ഞങ്ങളെല്ലാരും അത് കൂട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇച്ചിരി മധുരം മുമ്പേ നിക്കുവന്നേ ഉള്ളു.
2: നിങ്ങള്
1: എല്ലാരും ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ അത് പറയാനിരിക്കായിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരുന്നുണ്ട്. അപ്പോ ഇനി ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ക്ലിപ്പ് അയച്ചു തരണം കേട്ടോ. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാലോ കേട്ടോ. പിന്നെ നമ്മള് കിഡിലൻ ഒരു റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്, റെസിപ്പിയിലൊരു പലഹാരമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അപ്പുറത്തെ കുട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോ അവർ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഭയങ്കര സന്തോഷം. ഓക്കെ അമ്മ വിളിച്ചതിൽ. ഓക്കെ കണ്ടോ നിന്ന്, ഞാനൊരു ശകലകല വല്ലഭയാണ്. ഞാൻ ഞങ്ങളുടെ അമ്മയടുത്ത് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ അമ്മേ എനിക്ക് പാപ്പമൊക്കെ വെക്കണം. ഞാൻ അങ്ങനെ വീട്ടിലങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഇപ്രാവശ്യം ഞാനും വെക്കും. അപ്പൊ അമ്മ പറഞ്ഞു സാരമില്ല മോളെ, നേരത്തെ കൂട്ടി വെച്ച് അമ്മയ്ക്കൊന്ന് തരുവാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ ബന്ധക്കാരൊക്കെ
2: വരുന്നത് കഴിച്ചിട്ട് അപ്രൂവ്ഡ് ആവുന്ന പറയാലോ.
1: ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് നല്ലതായിട്ട് അവിയൽ ഉണ്ടാക്കാറിയാം. പക്ഷെ അമ്മയൊന്നും ഉണ്ടാക്കിക്കത്തില്ല, കാര്യം എല്ലാരോടും വരുന്നോണ്ട് ചിലപ്പോ അത്രയും വേസ്റ്റ് ആയിട്ട്. പക്ഷെ ഞാൻ എന്തായാലും ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കും. ആ എന്തായാലും കേട്ടപ്പോ ഒരു മനസംതൃപ്തി എങ്ങോട്ട് ചെയ്യാനാ. അപ്പൊ എന്തായാലും എന്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും
2: അല്ല, ശരിക്കും ഈ പഴയ ഓണത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അവിടെ ഒരു ഒരു ഇതുണ്ട്. കാരണം ഇപ്പം എല്ലാവരും ആഘോഷം എന്ന് പറയുന്നത് ഒന്നുകിൽ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് രണ്ട് തുള്ളുള്ളുന്ന. പക്ഷെ പണ്ടത്തെ അങ്ങനല്ല. ഇപ്പം ഈ അമ്മ കുറേ പാട്ടുകൾ ഇപ്പം നമുക്ക് പാടി തന്നു. അവരിത് തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വന്ന കുറേ പാട്ടുകളാണ്. ഇത് എവിടെ എഴുതി വെച്ചിട്ടില്ല ഈ സാധനം. ഇപ്പൊ കേട്ട് കേട്ട് ഇങ്ങനെ അവര് അതിനനുസരിച്ച് നൃത്തം വെച്ച് മാക്സിമം അവർ എൻജോയ് ചെയ്യാണ്. ആ ഒരു നിമിഷം
1: ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ അങ്ങനെ തന്നെ രണ്ടും രണ്ട് സാഹചര്യമാണ്. ആ ഒരു കാലമല്ല, ഇന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പെട്ടെന്ന് ഒരു കാര്യം കാണുമ്പോൾ ഉടനെ ഫോൺ എടുത്ത് വെച്ചിട്ട് അത് വീഡിയോ പകർത്തുക, അത് കണ്ടുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെക്കാട്ടി, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെക്കാട്ടി മൊബൈലിൽ പകർത്തി എങ്ങനെയുള്ള സ്റ്റാറ്റസ് ആക്കാനുള്ള ഒരു ധൃതിയാണ്. പക്ഷെ എങ്കിലും നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ പറഞ്ഞ പല പല പാട്ടുകളിൽ നിന്ന് നമ്മളിപ്പോ ഓണം മൂട് വരെ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്താണ് ഈ വർഷത്തെ ഓണത്തിന് റിലീസ് ആവുന്ന പാട്ടുകൾ? പക്ഷെ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ളൊരു സംഭവം രസമൊക്കെ ഉണ്ടല്ലേ.
2: പഴയതിന് പഴയതിന്റെ സൗന്ദര്യമുണ്ട്, പുതിയതിന് അതിന്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്.
1: കാലം മാറുമ്പോൾ കോലവും മാറി പറഞ്ഞ പോലെ
2: പണ്ട് മുണ്ടെടുത്ത് നമ്മൾ പാന്റിലേക്ക് മാറി,
1: ഇപ്പോൾ ബാഗി പാന്റും മാറി.
2: പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഓണം എത്തുമ്പോൾ മുണ്ടെടുക്കും.
1: യെസ്,
2: ഐശ്വര്യ ഇപ്പൊ പാന്റും ജീൻസും ഷർട്ടും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ പോലും ഐശ്വര്യ ഓണം ആകുമ്പോൾ സെറ്റ് സാരി നാളെ ഉടുത്തു വരത്തില്ലേ?
1: പട്ടുപാവാടയാണോ? പട്ടുപാവാടയാണ്.
2: പട്ടുപാവാട ഇട്ട് പച്ചപ്പനം തത്തിയായിട്ട് ഐശ്വര്യ നാളെ
1: നാട്ടുനാടൻ പെൺകുട്ടിയായിട്ട്
2: നാളെ.
1: അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സമയം കൃത്യം 9:59 കൃത്യം 10 മണിയാവുമ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ സി യു പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണമൊക്കെ
2: ആശംസിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, നല്ല നല്ല ആഹാരങ്ങളൊക്കെ വെച്ച് കഴിക്കുക.
1: അതെ, എപ്പോഴും നമ്മൾ എൻജോയ് എൻജോയ്
2: വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ പോയി കാണുക.
1: ഇപ്പൊ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഓരോ ഓണം ഓരോരോ വീടുകളിൽ നിന്നായിരുന്നു നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ അവിട്ടത്തിനൊരു രസം, ഉത്തരാടത്തിനൊരു രസം, തിരുവോണത്തിനൊരു
2: വീട്ടുകാരും.
1: പക്ഷെ ഇപ്പൊ നമ്മളത് മാറി. ശരിക്കും
2: പക്ഷെ വീട്ടില് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്ന് പറയാം, ഇപ്പം മാമന്റെ അങ്ങ് അമ്മാമന്റെ അങ്ങ് ഇപ്പൊ രണ്ടാം ഓണത്തിന് പോലെ അങ്ങാന്ന് പറയും നമ്മുടെ നേരത്തെ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ പറയും നാളെ എന്റെ വീട്ടിലാണ് എന്ന് പറയാം. അങ്ങനെ ഓരോ
1: വീട്ടിലല്ലേ ശരിക്കും. അപ്പ അമ്മമാരെല്ലാം കൂടെ അടുക്കളയില് ഇങ്ങനെ ഇരിക്കും. പിന്നെ അച്ഛന്മാരെല്ലാം കൂടെ വട്ട. ഞാൻ ഇന്ന് രാവിലെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്ന സമയത്ത്, വെളുപ്പിന് വന്ന സമയത്ത് ചായക്കടകളിൽ ഒരു കൂട്ടം മുത്തശ്ശന്മാരൊക്കെ ഇരുന്ന് വർത്താനം പറയാം. ഞാൻ എപ്പോഴും ചായക്കടയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇന്നലെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും ആളുകളെ. ഒബ്സർവ് ചെയ്യുമ്പോൾ കറക്റ്റ്. ഒരപ്പൂപ്പൻ അപ്പൊ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഇന്നലെ ചായക്ക് കടി മേടിക്കാൻ പോയ സമയത്ത്, എടാ ഇതൊക്കെ പണ്ട് എന്റെ അപ്പൂപ്പന്റെ വസ്തുവായിരുന്നു. അപ്പൊ പറഞ്ഞപ്പോ മറ്റേ അപ്പൂപ്പൻ എന്തുവാണോ നീ പറഞ്ഞത് എല്ലാം ഇങ്ങനെ അപ്പൂപ്പന്റെ വസ്തു. അപ്പൊ അവരുടെ ഇടയിൽ ആ ഒരു സന്തോഷം കാണുമ്പോൾ ഞാനപ്പോ ഇങ്ങനെ ചിന്തിച്ചു, ശിശുരാ കുറേ നാള് കഴിയുന്ന സമയത്ത് നമ്മളും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനോ. ഞാൻ എപ്പോഴും മുത്തശ്ശിമാരെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഈ ചില മുത്തശ്ശിമാരെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര രസമാണ്. കാര്യം അവര് ദേഷ്യം നമ്മളടുത്ത് വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അത് നമ്മളെ ആ ഒരു കാര്യം കാര്യമായിട്ട് എടുത്ത് ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഞാനിപ്പൊ ചിന്തിക്കും, ഈശ്വര ഞാനും ഇതൊക്കെ ഈ ഒരു കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെങ്ങനെയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കും അവർക്കിടയിൽ ഇപ്പൊ വൈബ് അടിച്ച് നടക്കുന്ന കുറേ മുത്തശ്ശന്മാര്, ഇപ്പൊ അവര് അപ്പൊ ഒക്കെ ആകും. ശരിക്കും പറഞ്ഞാൽ അവർക്കിടയിൽ ആ ഒരു സന്തോഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കേട്ടിരിക്കാൻ. പിന്നെ പല പല ഈ പറയുന്ന ഓണാഘോഷം പല പല വീടുകളിലെത്തുമ്പോൾ പല പല ജനറേഷനുകൾ ഒരുമിച്ച് വരുമ്പോ അല്ലേ, അപ്പൊ ഇഷ്ടം പോലെ മുത്തശ്ശന്മാർക്ക് അവരുടേതായിട്ടുള്ള കഥകൾ
2: പറയാനുണ്ട്.
1: മുത്തശ്ശിമാർക്ക് അവരുടേതായിട്ടുള്ള കഥകളും ചെറിയ ചെറിയ പൊടിക്കൈകളും ഒക്കെ നമ്മളുടെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായിരിക്കും.
2: നമുക്കും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്
1: ഉറപ്പായിട്ടും. അതാണ് പറഞ്ഞത്, നമുക്ക് രാത്രികളിൽ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ വട്ടം കൂടിയിരിക്കുന്ന സമയത്ത് അവരുടെ ഈ ഓണക്കാലത്തെ കുറിച്ചും വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര കേട്ട് ഭയങ്കര കൗതുകമായിട്ട് മുത്തശ്ശി കഥകളും കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ. കുഞ്ഞുങ്ങളൊക്കെ കഴിവതും ഈ ഒരു ഓണത്തിനൊക്കെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെ, നമുക്ക് എപ്പോ വേണമെങ്കിലും ഫോൺ യൂസ് ചെയ്യാം.
2: ഉപയോഗിക്കുന്ന
1: ഞാൻ പറയാം, ഇനിയുള്ള കാലഘട്ടത്തിൽ എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ, ഫോണ്, ടിവി ഇതൊക്കെ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഒരുപാട് അഡിക്ഷൻ അത് വേറെ കാര്യം. പക്ഷേ ഈ ഓണം വരുന്ന സമയത്തെങ്കിലും എല്ലാവരുമായിട്ട് ഒത്തുകൂടുന്ന സമയത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലേ രസമൊക്കെ ആയി നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനൊക്കെ പറയുന്നത് കേട്ടൊന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അതൊരു വല്ലാത്തൊരു പ്രത്യേക ഫീലാണ് കാര്യം അല്ലെ. നമുക്ക് ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ നമുക്കിപ്പം വളരെ കുറച്ച് കാലം മാത്രം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ മാക്സിമം അവരുടെ അടുത്ത് നമ്മൾ പോയി സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ അത് അവർക്കും ഭയങ്കര സന്തോഷമാണ് കൊച്ചുമക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ സീ യു പറയുകയാണ് ആർജി നീതുരുണ്ണിയും
2: ആർജി ഐശ്വര്യയും. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ
1: എന്റെ റേഡിയോ 91.2
2: അറിയൂ
1: ആസ്വദിക്കൂ
2: ആഘോഷിക്കൂ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ ദേശിയ ഗ്രാഡ് സ്കാൻസ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഇന്ന് കുറച്ച് പാട്ടിന്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട്. രണ്ട് ഗസ്റ്റുകളുടെ വിശേഷങ്ങൾ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സൺഡേ അടിച്ചു പൊളിക്കാം. അപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് ആ ഒരു മ്യൂസിക് ടീം നമ്മൾ ഒരിക്കൽ റേഡിയോ 91.2 ആ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നന്ദഗോവിന്ദത്തിൽ കീബോർഡ് വായിക്കുന്ന സിദ്ധാർത്ഥാണ്. മാത്രമല്ല ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആൽബം ഒക്കെ ഒരുപാട് ആൽബം ആഡ്സ് ഒക്കെ കമ്പോസ് ചെയ്ത ഒരു സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സിദ്ധാർത്ഥിന്റെ കൂടെ തന്നെ അനന്തു രാജീവ് പ്രൊഫഷണൽ ഡിസൈനർ ആണ്, അതേസമയം തന്നെ എഴുത്തുകാരനാണ്. അപ്പൊ ഈ രണ്ട് കൂട്ടുകാർ ചേർന്ന് ഇപ്പോ കമ്പോസ് ചെയ്ത, ഒരാൾ എഴുതി ഒരാൾ കമ്പോസ് ചെയ്തു, വിനീത് ശ്രീനിവാസൻ പാടിയ കണ്ണാടി പൂവി എന്ന് പറയുന്ന പാട്ടിന്റെ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു പാട്ട് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത്. സിദ്ധാർത്ഥിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ 200+ ആഡ്സ് ഒക്കെ കമ്പോസ് ചെയ്തു, ഒരുപാട് പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, തുടരെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. അപ്പൊ ഇൻട്രോഡ്യൂ 91.2 രണ്ട് കൂട്ടുകാരെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം.
1: നമസ്കാരം.
0: കണ്ണാടി പൂവിന്റെ ഒരു വല്ലാത്തൊരു തിളക്കത്തിലാണ് നിങ്ങൾ, അങ്ങനെയല്ലേ? എങ്ങനെയാണ് സിദ്ധു ഈ കൂട്ടുകാരന്റെ കഴിവ്? എഴുത്തുകാരനാണ് അല്ലെങ്കിൽ പാട്ടൊക്കെ എഴുതും, സിദ്ധുവാണോ ഇത് കണ്ടുപിടിച്ചത്?
1: അല്ല, ഞങ്ങൾ ആക്ച്വലി 1st class തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ ആ സമയം തൊട്ട് ഞങ്ങൾ ഇങ്ങനെ പരിഗണിക്കും, പാട്ട് എഴുതും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. അന്നോട്ടുണ്ടായിരുന്നു ശീലം.
0: അന്നോട്ടുണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നു.
0: അങ്ങനെ ആദ്യമായി ജനിച്ചൊരു സോങ് ആണ് കണ്ണാടി പൂവ് കമ്പോസ് ചെയ്യുന്നേ?
1: അല്ലല്ല, ഞങ്ങള് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിപ്പോ വിനീതയാണ് പാടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലത്തെ ഒരു വലിയ ഒരു സിംഗറെ കൊണ്ട് ഫസ്റ്റ് പാടിക്കുന്നത് ഈ സോങ് ആണ്. ഇതിനു മുമ്പ് ഒത്തിരി സോങ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ. കണ്ണാടി പൂവ് പോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ സൗഹൃദങ്ങളിൽ വിരിഞ്ഞ ഒത്തിരി പാട്ടുകൾ ഉണ്ട്. ആദ്യമായിട്ടാണ് എങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് സോങ്ങിന് എന്തായിരുന്നു? പ്രണയമായിരുന്നു, സൗഹൃദമായിരുന്നു, എന്തായിരുന്നു അതിന്റെ ഒരു വരികൾ?
1: റൊമാന്റിക് തന്നെയായിരുന്നു.
0: പ്രേമം വിട്ട് അനന്തൂന് ഒരു കളിയില്ല. ഓക്കെ. അനന്തു ഒരുപാട് വായിക്കുന്ന ആളാണോ? ആണ്. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഡിസൈനർ കൂടിയാണ്. കോട്ടയത്ത് നിന്ന് ഇപ്പൊ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ.
0: ഈ ഒരു എഴുതിയ വരികൾ സംഗീതത്തിലോട്ടാകുമ്പോ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ സിദ്ധു കണ്ണൻ അത് ചെയ്തു തരാറുണ്ടോ?
1: അല്ല, അങ്ങനെയല്ല, നമ്മള് ഇരുന്ന് ഒരുമിച്ചിരുന്നാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ എഴുതി കൊണ്ട് കൊടുക്കുമ്പോ തന്നെ എന്താ നമുക്ക് ചിന്തിക്കാനുള്ള ടൈമൊന്നും ഇല്ല, അതിനുള്ളിൽ തന്നെ ട്യൂൺ ഇങ്ങോട്ട് വരും
0: എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു
1: ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് സിക്കിന്റെ ഇതിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. എന്നാലും നമുക്ക് അങ്ങനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ട്യൂൺ വരുന്നത് കാരണം നമ്മൾ ചിന്തിക്കുന്ന സാധനം തന്നെ ആയിരിക്കും ഇങ്ങോട്ട് തരുന്നത്. അതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഉണ്ടാവത്തില്ല.
0: ഓക്കെ. ഓരോ പാട്ടുകളും ജനിച്ചു കഴിയുമ്പോ നിങ്ങളുടെ സൗഹൃദത്തിന് ഇരട്ടി കൂടുതൽ പവർഫുൾ ആയിട്ട് മാറിപ്പോകുന്നതായിട്ട് തോന്നാറുണ്ടോ?
1: അതിപ്പോ പാട്ടിനോട് മാത്രല്ല, അല്ലാതെയും നമ്മൾ അങ്ങനെ തന്നെയാണ്. എന്താ ഒരു ദിവസം ഒരു കാരണമില്ലാതെ വിളിക്കാതിരിക്കുന്ന ഒരു ദിവസം പോലും ഇല്ല. നമ്മൾ ഒരു രണ്ടു ദിവസം അടുപ്പിച്ചിട്ടില്ല, എങ്ങനെയാലും അവിടുന്ന് ഇവിടുന്ന് ഒരു കോള് വരും.
0: ഇനി നിങ്ങളുടെ ഡ്രീം പ്രോജക്ട്സ് എന്തൊക്കെയാണ്?
1: ഞങ്ങൾ ഉടനെ ബൈ രണ്ട് സിംഗിൾ ചെയ്യുന്നുണ്ട്. അടുത്ത സോങ്സ് അത് റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ പണം മൂവി വൈസും പരിപാടികളും.

0: പാട്ടുകളാണ്
1: ഇഷ്ടം
2: കൂടുതലും കേൾക്കുന്നത്.
3: റെഫറൻസ് എടുക്കുന്നതല്ല, ഇൻസ്പിറേഷൻ
2: അല്ലാതെ വിദ്യാസാഗർ ഒക്കെയാണ് നമ്മുടെ.
0: അപ്പൊ നമുക്ക് എന്തായാലും ഈ നാളെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ടും പാട്ടുകാരനായിട്ടും ഒക്കെ അനുദിന്റെ പാട്ടുകൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഈ സൺഡേ സ്പെഷ്യൽ ഓണം ഇങ്ങെത്തിയതിന്റെ ഒരു ഓണവിളി പോലെ, ആഘോഷ തിമിർപ്പ് പോലെ നിങ്ങളുടെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ, കണ്ണാടിപ്പൂവ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു അനന്ദു.
2: ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, അത് വേറെ ആരുമില്ല, വിനീതാണ്.
0: അപ്പം
2: നമുക്ക് ഇത്രയും വലിയൊരു അവസരം തന്നതും വിനീതാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അടിപൊളി ഒരു പാട്ട് കേൾക്കാം. നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇന്നുള്ളത് സിദ്ധാർത്ഥാണ്, മ്യൂസിക് ഡയറക്ടറാണ്. നന്ദഗോവിന്ദത്തിലെ കീബോർഡൊക്കെ വായിക്കുന്ന വളരെ മിടുക്കനായിട്ടുള്ള കൂട്ടുകാരനും അതോടൊപ്പം തന്നെ യുവ കവി എഴുത്തുകാരനാണ് നമ്മുടെ അനന്ദു. ഇവർ രണ്ടുപേരുടെ എഴുതി, ഒരാൾ കമ്പോസ് ചെയ്തു, വിനീത് ശ്രീനിവാസൻ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമുക്കിന്ന് കേൾക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് ന്യൂ ദേശീയ ഗ്രാൻഡ് സ്റ്റാൻഡ്സ്.

0: എൽജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ ഇഎംഐയിൽ സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈ ജി മാസ് ഇഎംഐ മേള.
0: പലിശരഹിത ഇഎംഐ,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 ഇഎംഐ ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈ ജി മാസ് ഇഎംഐ മേള, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
12: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കാർഡ് എടുക്കണം.
1: യു പി ഐ എടുത്തോ? മൈ ജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ യു പി ഐ ക്യാഷ് ബാക്ക്.
0: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
5: കണക്ട് ആയോ?
6: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
5: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ചേട്ടാ, ഒരു വിഷമം.
8: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
7: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: കേട്ടിട്ട് തന്നെ ത്രിൽ ആവുന്നു.
1: ത്രിൽ അടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
10: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
12: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
13: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
1: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
14: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
14: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
15: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
16: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ?
17: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
16: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ ഓണത്തെ വരവേറ്റുകൊണ്ട് ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് സിദ്ധാർത്ഥും അനന്തവും ആണ് കേട്ടോ. രണ്ടുപേരും അടിപൊളി കലാകാരന്മാരാണ്. ഇതോടൊപ്പം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രത്തോളം പാട്ടുകൾ കമ്പോസ് ചെയ്തു, ആഡ്സ് കമ്പോസ് ചെയ്തു. അപ്പോൾ സിദ്ധാർത്ഥ് നന്ദഗോവിന്ദത്തിൽ കീബോർഡ് വശം, നമുക്ക് എല്ലാവർക്കും സ്ക്രീനിൽ നല്ല പരിചയമുള്ളൊരു കൂട്ടുകാരൻ കൂടിയാണ്. റേഡിയോ 91.2 നന്ദഗോവിന്ദത്തിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു ഓണക്കാലത്ത് നമുക്കായിട്ട് സിദ്ധാർത്ഥും കണ്ണാടിപ്പൂ സോങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആ വരികൾ എഴുതിയ അനന്തവും നമ്മുടെ കൂടെയുണ്ട്. രണ്ട് പേരുടെയും ഈ ഒരു സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ് ഇവരിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാട്ട് കേട്ടു, എത്ര സുന്ദരമായിട്ടുള്ള നല്ല കമ്പോസിങ്. ഒരു പാട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് കമ്പോസ് ചെയ്തിരിക്കുന്ന രീതി, അത് പാടിയിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി, പിന്നെ വരികളുടെ ഒരു ഭംഗി, മൂന്നും ചേർന്ന് കണ്ണാടിപ്പൂ എന്ന് പറയുന്ന മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ടു. അപ്പോൾ ഇതിന് കൂടുതൽ വിശേഷങ്ങളൊക്കെ സിദ്ധുവിനോടും അനന്തുവിനോടും ഒക്കെ നമുക്ക് ചോദിക്കാം. ഈ അടുത്ത് സിദ്ധുവിൻ്റെ പോസ്റ്റുകളിൽ വളരെ ഒരു സഹോദരനെ പോലെ, ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് വിനീത് ശ്രീനിവാസൻ സാറാണ്.
1: ഞാൻ ഈ പാട്ട് ചെയ്തിട്ട് ആദ്യം ഞാൻ പാടിയ ഒരു വേഷനാണ് ഇട്ടത്. പിന്നെ ഞാൻ വിനീതൻ അയച്ചു കൊടുത്തു. എനിക്ക് അതിനു മുമ്പ് വിനീതനോട് പരിചയമില്ല, ഞങ്ങൾ കണ്ടുപോലും പരിചയമില്ല. പക്ഷെ ഞാൻ വാട്സപ്പ് വഴിയാണ് ചേട്ടാ ഞാനൊരു സോങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ അഡ്വർടൈസ്മെന്റ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത മൂവി ഉണ്ട് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേ. അതിൽ വിനീതന്റെ പാട്ട് പാടിയിട്ടുണ്ട്. ഷാനിക്കാണ് എന്റെ സംഗീതം ചെയ്തത്, ഞാൻ എന്റെ പശ്ചാത്തല സംഗീതം ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ വിനീതനെ സോങ് അയച്ചു കൊടുത്തു. അപ്പം ചേട്ടൻ കേട്ടിട്ട് പറഞ്ഞു ഉറപ്പായിട്ടും പാടാന്നൊക്കെ പറഞ്ഞു. എന്ത് നമുക്ക് വേണ്ടി വലിയൊരു ഓപ്പണിംഗ് ആണ് ചേട്ടൻ ചെയ്തു തന്നത്.
0: ഓക്കെ, ഒരു താരചാടകളൊന്നും ഇല്ലാത്തൊരു സാധാരണ
1: ശരിക്കും നമ്മളൊരു
2: ചേട്ടനെ പോലെ തന്നെയാണ്.
1: ചേട്ടനെ പോലെ തന്നെ ഒരു അനിയന് കിട്ടേണ്ട സ്നേഹവും ട്രീറ്റും എല്ലാം നമുക്ക് ഫീൽ ചെയ്തു.
0: തീർച്ചയായിട്ടും ഈ നന്ദഗോവിന്ദത്തിന്റെ ഒരു പ്രോഗ്രാം റൂട്ട്സ് തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് അദ്ദേഹം വരികയും ഞങ്ങൾ കാണുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷെ ഇത് കണക്ട് ചെയ്തത് സിദ്ധു തന്നെ ആയിരിക്കുമോ?
1: ഞങ്ങള് പോയപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചപ്പോ വിനീതനെ കാണണം പറഞ്ഞു. അപ്പം എല്ലാരും വരാൻ പറഞ്ഞു. അപ്പൊ ചേട്ടന് ഓൾറെഡി അന്തോവിന്ദനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനെ സംസാരിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം നവീനാണ്, ഞങ്ങളെല്ലാം പോയി കണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് നവീൻ ചേട്ടൻ ക്ഷണിച്ചത്, റൂട്ട്സ് ഉണ്ട്, നമ്മുടെ ഒരു പരിപാടി ഉണ്ട് വരണമെന്ന് പറഞ്ഞിട്ട്. ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഇതൊരു പ്രോഗ്രാമില് കണക്ട് ചെയ്യണമെന്ന്.
0: ആ ഒരു പ്രോഗ്രാം ഒരു വല്ലാത്തൊരു ഓളമായിരുന്നു കേട്ടോ. നിങ്ങളുടെ പ്രോഗ്രാം വല്ലാത്തൊരു ഹൈലൈറ്റ് കൂടി, എല്ലാവരും ഒരുപോലെ പാടാൻ സാധിച്ചു എന്നുള്ളതാണ്.
1: അതെ അതെ.
0: അപ്പോ അനന്തു, ഇനി മലയാളം സിനിമകളിലേക്ക് അനന്തുവിന്റെ വരികൾ എത്തണം. അത് സിദ്ധു കമ്പോസും ചെയ്ത് നിങ്ങൾ അറിയപ്പെടുന്ന, ഇനിയും ഇനിയും ഇനിയും എന്താ പറയാ, ചരിത്ര താളുകളിൽ എഴുതിപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സൗഹൃദവും പാട്ടുകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഫസ്റ്റ് ഞങ്ങളൊരു പ്ലസ് ടുവിനൊക്കെ പഠിച്ചുകൊണ്ട സമയത്ത് നമ്മൾ അന്ന് ആ സമയത്ത് ഒരു പാട്ട് ചെയ്തിട്ടും നമ്മൾ ആദ്യത്തെ നമ്മുടെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ഒരു ആഗ്രഹം വിനീതനെ കൊണ്ട് പാടിക്കണം എന്നായിരുന്നു അന്ന് ഒരു 8 വർഷം മുമ്പ്. പക്ഷെ അന്ന് നമുക്ക് അതിനൊരു ആക്സസ് നമുക്കില്ലായിരുന്നു.
1: അപ്പം ട്രൈ ചെയ്തായിരുന്നു, അപ്പൊ അത് ട്രൈ ചെയ്തു, നമുക്കത് അന്ന് സാധിച്ചില്ല.
2: പക്ഷെ ഇന്ന് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അന്ന് ഒരു കാലത്ത് ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് ദൈവം ഇങ്ങോട്ട് കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. നമ്മളത് ചിന്തിച്ച പോലില്ല, നമ്മൾ ഓൾറെഡി ഈ ഒരു പാട്ട് നേരത്തെ ഒരു ഡൊമൈനിൽ നമ്മൾ ഇറക്കി കിട്ടതാണ്. അപ്പൊ അത് ഇങ്ങനെ പിന്നെയും വിനീതനെ കണ്ടു ഇഷ്ടപ്പെട്ടു, അത് പാടാൻ സമ്മതിക്കുന്ന നല്ല ഒരു ഡ്രീം പോലെ നമ്മള് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അതൊരു നമുക്കൊരു ബ്ലെസ്സിങ്, ഈ വിനീതന്റെ ഒരു കൊളാബറേഷൻ ആണെങ്കിലും നമ്മളൊരു വളരെ ബ്ലെസ്സിങ് ആയിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായപ്പോ കിട്ടിയ രണ്ട് കൂട്ടുകാരുടെ ഒരു സന്തോഷം വളരെ വലുതാണ്. ഇനി നമ്മുടെ പാട്ടുകളുടെ ലിസ്റ്റിൽ ഈ ഒരു പാട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് സിദ്ധാർത്ഥിന്റെ മറ്റൊരു പാട്ടുകൂടി കേട്ടിട്ട് വേഗം തിരികെ എത്താം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ ദേശിങ്കരാട് സ്കാൻസ്.

0: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
1: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
0: വേഗമാകട്ടെ, മൈ ജി രാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: TNC apply.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
3: ജഗന ജഗന ദാ ജഗ ജഗ നഗ ജഗ ജഗന ജഗന ദാ ജഗ ജഗ നഗ ജഗ ജഗ ജഗന ജഗന ദാ ജഗ ജഗ നഗ ജഗ ജഗ

0: ഇന്നും എപ്പോഴും എവിടെയും കൂട്ടായി എട്ട് റേഡിയോ 91.2.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: TNC അപ്ലൈ.

0: 12 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
3: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
3: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
3: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2.
5: ഓണോ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
6: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
9: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
10: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: യു ആർ ലിസണിംഗ് എൻ്റർ റേഡിയോ 91.2.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC apply.

0: സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻസ് കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടി. ഇപ്പൊ ഓണത്തിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഇപ്പൊ പാട്ടുകളൊക്കെ ആയിട്ട് ഓണത്തിമിർപ്പ് ആഘോഷങ്ങളും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആഘോഷങ്ങൾ തുടങ്ങുന്നു. അപ്പോ നമ്മുടെ കൂടെ നന്ദഗോവിന്ദൻ ടീമില് അങ്ങനെ പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് അങ്ങനെ ഇടം നേടിയ, അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് ആർട്സ് ഒക്കെ റിലീസ് ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് നമ്മുടെ സ്വന്തം സിദ്ധു. സിദ്ധു ട്ടോ, ഓക്കെ, ഈ ഒരു വലിയ സെലിബ്രിറ്റി ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് എന്താ പറയുക, ബിസി ഷെഡ്യൂളും ഇങ്ങനെ കോളൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടൊക്കെ മാറിയോ ലൈഫ്?
1: വർക്ക് വൈസ് നല്ല തിരക്കുണ്ട്, സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ല.
0: അങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് സ്വയം വിചാരിച്ചിട്ടില്ല ഇതുവരെ?
1: അല്ല, അങ്ങനെ ആയിട്ടില്ല, പിന്നെ വിചാരിക്കേണ്ട ആവശ്യമില്ല.
0: അല്ല മക്കളെ, തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. കാരണം എപ്പോഴും ആളുകൾക്ക് സംഗീതം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് പൊതുവെ അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും മറക്കാൻ സംഗീതത്തിന് വലിയ സ്വാധീനമാണുള്ളത്. പലപ്പോഴും നിങ്ങളുടെ ടീമിൽ തന്നെ സിദ്ധാർത്ഥിന്റെ കുറച്ച് മാജിക്കുകൾ ഉണ്ടെന്നുള്ളതാണ്. ചില സ്കോറൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് ആ ഒരു പാട്ടിന്റെ ഗതിയെ തന്നെ മാറ്റുന്നതിൽ സിദ്ധുവും വലിയൊരു ഘടകമാണ് കേട്ടോ. അങ്ങനെയാവുന്നതാണ്. ഓക്കെ, സിദ്ധുവിനെ ഈ ഒരു സംഗീതത്തിന്റെ ലോകത്തേക്ക് ആദ്യമായി കൊണ്ടുവന്ന അല്ലെങ്കിൽ പ്രചോദനമായത് ആരാണ്? അച്ഛനാണോ അമ്മയാണോ അതോ അധ്യാപകനാണോ, ആരാണ് കൂടുതൽ ഇതിലേക്ക്? അച്ഛനാണ്.
1: കുഞ്ഞിലാണ് ഞാൻ അത് പറയുകയാണെങ്കിൽ, ഞാൻ അതും ഒരുമിച്ച് തന്നെയായിരുന്നു. ഞങ്ങള് പാട്ട് പഠിക്കാൻ പോയത് ഞാനും ഇതും കൂടെ ആയിരുന്നു. ആദ്യം ഒരു രണ്ട് മൂന്നിലൊക്കെ പഠിക്കുന്ന ടൈമാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പകുതി നിർത്തി. പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ പഠിക്കാൻ പോയിട്ടുണ്ട് ഒരുമിച്ച്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കീബോർഡ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അച്ഛനാണ് ചേർത്തത് കീബോർഡ് പഠിക്കുക. ഒരു ആറില് ഏഴില് പഠിക്കുന്ന സമയത്ത്
2: അച്ഛനാണ് നമ്മൾ ആദ്യം പോയി സപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മള് പറയുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഈ മ്യൂസിക് ഡയറക്ടർ ഡയറക്ഷനുള്ള പരിപാടി ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ച സമയത്ത്, ഇപ്പൊ നമുക്ക് പാട്ട് പാടാം, അതിപ്പോ മനസ്സിലീണം ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ കീബോർഡാ വായിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഒരു ഒരു പ്രോപ്പർ മ്യൂസിക് ആക്കണമെങ്കിൽ അതിന് ടെക്നോളജി വേണം. അന്ന് കാലത്ത് സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് ടെക്നോളജിയെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് എന്റെ മാത്രമല്ല എന്റെ അനന്തുവിന്റെയും സംഗീത ഗുരുവാണ് അനുവേട്ടൻ. അനുവേട്ടൻ അവിടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് തിരുവനന്തപുരം. അപ്പം അനുവേട്ടന്റെ അടുത്ത് നിന്നാണ് ഞാൻ ആദ്യം ഇത് പഠിക്കുന്നത്. അതായത് പ്രോപ്പർ പ്രോഗ്രാമിംഗ്, റെക്കോർഡിങ്, മ്യൂസിക് പ്രൊഡക്ഷൻ ഇതൊക്കെ. കാരണം നമുക്കൊരു പാട്ട് ഇപ്പൊ ചുമ്മാ ഒരു കീബോർഡ് വായിച്ചിട്ട് തന്നെ നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷെ അതൊരു സോങ് ആക്കണതിന് കുറെ പ്രോസസ് ഉണ്ട്. ഇപ്പൊ പ്രോഗ്രാം ചെയ്യണം, റിതം ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, മിക്സ് ചെയ്യണം, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ പഠിക്കുന്ന അനുവാദത്തിന്റെ അടുത്തു നിന്നാണ്. അതൊരു വൺ ടേണിങ് പോയിന്റ് ആണ് ആ സ്ഥലം. പക്ഷെ നമുക്ക് വേറെ ഡയറക്ഷനിൽ പോയാലും നമുക്ക് ഇത് പഠിച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചെയ്യണം, ഇതൊരു ഹരമായി മാറിയതുമൊക്കെ. അപ്പൊ അതും നമ്മള് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്.
1: പിന്നെ സ്റ്റീഫൻ ഡേവിസ് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളി ഇൻസ്പിറേഷൻ ചെയ്താണ് എനിക്ക് ഇതിൽ എന്തെങ്കിലും ആണെന്നുള്ള ഫസ്റ്റ് ഒരു തോട്ട് വരുന്നത്. പിന്നെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ടൈം ആയപ്പം സിനിമ എന്നുള്ള സാധനം വന്ന്. അതിന് മെയിൻ ഫാക്ടർ മമ്മൂക്കയാണ്. ഭയങ്കര മമ്മൂക്ക ഫാനാണ്. അത് മമ്മൂക്ക നമ്മളെ തിയേറ്ററിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ എന്നുള്ള സാധനം. പിന്നെ നമുക്ക് കണക്ട് ചെയ്തപ്പം നീ സംഗീതത്തിൽ എന്തെങ്കിലും ചെയ്യണം, പിന്നെ സിനിമ, അങ്ങനെയാണ് പിന്നെ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള സാധനം വന്നത്.
0: മോനെ എങ്ങനെയാണ് സിനിമയിലേക്ക് ഫസ്റ്റ് എത്തപ്പെടുന്നത്?
1: അത് ആക്ച്വലി ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയാൻ നമുക്കൊരു ചേട്ടനെ പോലെയാണ്, വിഷ്ണു എന്ന് പറഞ്ഞ്. അദ്ദേഹം എബ്രിഷൈന്റെ ഒക്കെ അസോസിയേറ്റ് ആണ്, ഒത്തിരി പടം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ചേട്ടറാണ്. അപ്പൊ ചേട്ടന്റെ ഒത്തിരി ആർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ചെയ്തോണ്ടിരിക്കുന്ന കൂടുതൽ ചേട്ടന്റെ ആണ്. അപ്പൊ ചേട്ടൻ ത്രൂ ആണ് ആ പടത്തിലേക്ക് വരുന്നത്. അതിന്റെ അസോസിയേറ്റ് ആ ചേട്ടൻ. അപ്പൊ എന്റെ ഡയറക്ടർ ഫെബി എന്ന് പറഞ്ഞ ഒരാളാണ്, ഫെബി ജോർജ്. അപ്പൊ അതുപോലെ ഷാനിക്ക ഒരു പടം ചെയ്തിട്ട് ഷാനിക്കൊക്കെ ടൈം ഇല്ലാണ്ട് വേറെ എന്തോ യൂസ് ട്രിപ്പ് എന്തോ വന്നിട്ട് സനിക്കൊക്കെ ചെയ്യാൻ പറ്റിയില്ല, സമയത്തിന്റെ എന്ത് വിഷയം കാരണം. പിന്നെ ഒരാളെ തപ്പിയപ്പോഴാണ് എന്നിലേക്ക് വന്നത്.
0: അങ്ങനെയാണ് വന്നത്,
1: അങ്ങനെയാണ് പടം ചെയ്തത്.
0: ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് സിനിമയ്ക്കായിട്ട് സംഗീതം ചെയ്യുമ്പോഴാണോ അതോ ഈ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്യുമ്പോഴാണോ?
1: ടഫ് ആർട്സ് ആണ്. കാരണം ഒരു 30 സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റിനുള്ളിൽ ഒരു 4-5 ഇമോഷൻ അല്ലെങ്കിൽ എത്ര സാധനം നമ്മൾ കൊള്ളിക്കണം. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വിഷ്വൽ ആണെങ്കിൽ ഒരു ഒരു ഇന്റർവൽ സീൻ ആണ് ഒരു 10 മിനിറ്റ് മുകളിലുണ്ട്. അപ്പൊ അതിൽ സ്പേസ് ഉണ്ട് മ്യൂസിക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതിന് സ്പേസ് ഇല്ല ആർട്സ് വരുമ്പോ.
0: അപ്പൊ കുറച്ചുകൂടി പാടുപെട്ട് ചെയ്യുന്നത് ആർട്സ് തന്നെയാണ്.
1: ആർട്സ് തന്നെ.
0: ഓക്കെ, 200-ലധികം കൊമേഴ്സ്യൽ ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഏറ്റവും, യോ, എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ ആഡ്, അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്, അത് ഞാൻ ചെയ്തതാണെന്ന് സന്തോഷത്തിൽ തോന്നുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആഡ് ഏതാണ്?
1: അങ്ങനെ നോക്കിയാല് ഞാൻ ബേസിൽ ജോസഫിന്റെ ഡ്രാഡ് ചെയ്താണ്, അത് നമ്മുടെ ഒടിയന്റെ ഡയറക്ടർ അല്ലേ സുകുമാർ മേനോൻ സാറ് ഡയറക്ട് ചെയ്ത ആടുണ്ട്, ഒരു സാഫ ജൂവലേഴ്സിന്റെ, അത് എനിക്കൊരു ഫേവറേറ്റ് ആണ്.
0: ഫേവറേറ്റ് ആണ്. ഓക്കെ, സാംസങ്, എൽ ജി, അങ്ങനെ കുറെ കുറെ ബ്രാൻഡുകളായിട്ട് ചെയ്യാനുള്ള, വലിയ വലിയ ബ്രാൻഡുകളായിട്ട് ചെയ്യാനുള്ള അവസരം കൂടി കിട്ടിയെന്നുള്ളതാണ്. ഈ ഒരു നന്ദഗോവിന്ദത്തിലേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥിന്?
1: അത് ഞാനൊരു അച്ഛനായിരുന്നു നേരത്തെ നന്ദഗോവിന്ദി പാടിക്കൊണ്ടിരുന്നത്, നേരത്തെ സപ്പോർട്ടിംഗ് വോക്കലായിട്ട്. അപ്പൊ ഞാനൊരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോവായിരുന്നു, കൂടെ ഇമ്മ പാടാനൊക്കെ ശേഖരിയിരിക്കുകയായിരുന്നു, നവിഞ്ഞാണ്ടൊക്കെ പുറകെ അന്ന് തൊട്ട് പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1-2 വർഷം അങ്ങനെ അച്ഛനോട് പോന്നെ, അച്ഛൻ പിന്നെ ജോലി തിരക്ക് കാരണം പിന്നെ പോവാതായി, പിന്നെ അച്ഛൻ ചേട്ടനെ കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കും, ഞാനൊരു പ്ലസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രീലാലയുണ്ടല്ലേ, ശ്രീലാലയാണ്ടും മനുഷ്യനും ഒക്കെ നമ്മുടെ തിരുവനന്തപുരത്തി ഒന്ന് ഒരു ഒരു ഭജൻസ് പോലെ ചെയ്തായിരുന്നു. അപ്പം എന്നെയാണ് കീബോർഡ് വായിക്കാൻ വിളിച്ചത്. അപ്പൊ അന്ന് വൈകിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ഞാൻ അവരുടെ കൂടെ കൊളാബ് ചെയ്ത് വായിച്ചപ്പോ ശ്രീയാട്ടം പറയടാ നീ എന്നാ വൈകിട്ട് ഞങ്ങളോട് വായിക്കാൻ വരാം. അന്ന് പോയതാ, എന്നിട്ട് പോയി കഴിഞ്ഞപ്പോ നവിഞ്ഞാണൊക്കെ ഇഷ്ടപ്പെട്ട് അവര് പറഞ്ഞ് നീ സ്ഥിരമായിട്ട് വരാൻ പറഞ്ഞു, പണിക്കരച്ചനും എല്ലാരും വിളിച്ച് അവിടെ ഇനിയും വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്.
0: ഇത് ലൈഫ് കുറച്ചുകൂടി ചേഞ്ച് ചെയ്യുന്നു തോന്നി പോവാറുണ്ടോ?
1: ഉറപ്പായിട്ടും
0: തോന്നാറുണ്ട്.
1: അതെ.
0: ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഭക്തിസാന്ദ്രമായിട്ടിരിക്കുന്ന സമയത്ത് ബാഹുബലിയുടെ ബീജയം ഇടാൻ സിദ്ധാർത്ഥനല്ലാതെ പിന്നെ ആർക്കാ സാധിക്കുക? അതൊക്കെ അറിയാതെ വന്നതാണോ?
1: അതൊക്കെ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഐഡിയ പറയുമ്പോഴാണല്ലോ നവീൻചേട്ടൻ അന്നേരം ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ചേട്ടനല്ല പുതിയ ഒരു ക്രിയേറ്റീവ് ഒരു സാധനം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാ.
0: അതെ, ഇത് ചോദിക്കാനായിട്ട് ഇപ്പം പ്രോഗ്രാമിലിരിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു ഭാഗം കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ടെന്നേ. അപ്പോ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ വലിയ ബ്രാൻഡുകളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ചെറിയ സ്വാതന്ത്ര്യ കുറവൊക്കെ വരാറുണ്ടോ, അതോ അവർ കംപ്ലീറ്റ് നമ്മളെ നമ്മുടെ ഇഷ്ടത്തിനായിട്ട് ഇടുവാണോ? പറ്റത്തില്ല എന്നുള്ളതാണ്, അവരൊരു ചട്ടക്കൂടിൽ തരുന്നത് പോലെ ചെയ്യേണ്ടി വരുന്നത് ഇച്ചിരി
1: പാടുള്ളതായിരുന്നു.
0: അപ്പൊ സംവിധായകൻ ശ്രീകുമാർ മേനോൻ സാറിനോടൊപ്പം വർക്ക് ചെയ്ത അനുഭവം ഒന്ന് പറയാവോ?
1: സാറിന്റെ ഒരു 14-15 ആടെന്തോ ചെയ്തിട്ടുണ്ട്.
0: ഈ കോട്ടയം പോലെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു നമ്മുടെ സ്വന്തം കഴിവിനെ വളർത്താനായിട്ട് സാഹചര്യങ്ങൾ എത്രത്തോളം അനുകൂലമായി തോന്നിയിട്ടുണ്ട്? അതോ പുറത്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ? അപ്പൊ കുറെ യുവതലമുറകളോട് എന്താണ് സിദ്ധാർത്ഥിന് പറയാനുള്ളത്?
1: അല്ല, ഫസ്റ്റ് നമുക്ക് കോണ്ടാക്ട് ഇല്ലാത്തൊരു വിഷയം ഉണ്ട്, സ്ട്രഗ്ലിംഗ് ഉണ്ട്. നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, സിനിമയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചേട്ടൻ ആണ് ആദ്യം നമുക്ക് കണക്ഷൻ വന്നത്. പിന്നെ അങ്ങനെ ഓരോ കണക്ഷൻ ചെയ്ത് ഇങ്ങനെയായി.
0: അതെ, ഇനി ഒരു ഡ്രീം പ്രോജക്ട്, എനിക്ക് ഇത് ഇന്ന ആളുടെ കൂടെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന വർക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വർക്കുകൾ പറയാവോ?
1: ഡ്രീം പ്രോജക്ട് മമ്മൂക്കപ്പടം ചെയ്യണം.
0: ഉറപ്പായിട്ടും അത് സാധിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമോ? അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കും. കാരണം ഒരു എപ്പോഴെങ്കിലും നമ്മുടെ കരിയറിലെ ഗ്രോത്ത് ഇങ്ങനെ നോക്കാറുണ്ടോ? ഒരുപാട് മാറ്റങ്ങളൊക്കെ ലൈഫിൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാറുണ്ടോ? ഈ പറഞ്ഞ ഈ കൃത്യനിഷ്ഠ, രാവിലെ കൃത്യമായ പ്രാക്ടീസ്, അങ്ങനെയുള്ള ഭയങ്കര പക്ക ഒരാളാണോ സിദ്ധു?
1: ഞാനിത് കൂടുതൽ മ്യൂസിക്കിൽ തന്നെ എപ്പോഴും കേൾക്കാനും കൂടുതൽ അറിയാനും ഒക്കെ ശ്രമിക്കുന്ന ആളാണ്. വേറെ അങ്ങനെ സിനിമ പിന്നെ സിനിമ അത് രണ്ടും കണക്ഷൻ ഉള്ളു, വേറെ അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല വേറെ ഒന്നിലും.
0: അതെ, ഏറ്റവും കൂടുതൽ ഈ സിനിമാ മേഖലകളിൽ നിന്ന് സപ്പോർട്ട് ചെയ്തത് ആരാണ്?
1: അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇമ്മാനു ഇല്ല മമ്മൂട്ടിയുടെ, അതിന്റെ റൈറ്റർ ഉണ്ട് വിജീഷ് എന്ന് പറഞ്ഞ ചേട്ടന്റെ, ഇതുപോലെ ആർട്സും പരിപാടി എല്ലാം നമ്മൾ ചെയ്യുന്ന ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു വിഷ്ണു ചേട്ടൻ, ഒരുപാട് പേരുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: പിന്നെ അനീഷ് ചേട്ടൻ ഞാൻ പറഞ്ഞു, അനീഷ് ചേട്ടൻ ആദ്യം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
0: ഫസ്റ്റ് ഒരു പ്രോജക്ട് കിട്ടിയ സമയത്ത് പേടിയുണ്ടായിരുന്നോ?
1: അല്ല പേടിയില്ലായിരുന്നു, അത് നമ്മള് അതിനു വേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്തത്, അപ്പൊ അത് ചെയ്യാന്നല്ലേ ഉള്ളു.
0: ചെയ്യാന്നുള്ളതേ ഉള്ളു. അങ്ങനെയുള്ള പേടി, വെല്ലുവിളി അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: അല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല.
0: ഉണ്ടായിട്ടില്ല. ഇനി
1: വിമർശനെ കൊണ്ട് ആദ്യം
0: ആദ്യം നമ്മുടെ സുഹൃത്ത് തന്നെ പറയും, എടാ ഇത് സെറ്റായില്ല,
1: അപ്പൊ അന്നേരം മാറ്റിയുടെ അടുത്ത് കഴിയും, അങ്ങനെ പോകാറുള്ളൂ.
0: അതെ. ഇനി തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, അറബി, മലയാളം, മലയാളം വിട്ടിട്ട് ഇത്രയും ഭാഷകളിലോട്ട് പോയി,
1: ആർട്സ് എത്ര ലാംഗ്വേജ് കിട്ടുന്നുണ്ട്,
0: അപ്പൊ വീണ്ടും സ്ട്രഗിൾ വരത്തില്ലേ?
1: ഇല്ല, അത് കുഴപ്പമില്ല, അത്യാവശ്യം ബാക്കി ലാംഗ്വേജ് പിന്നെ കുഴപ്പമില്ല, അപ്പൊ സബ്ടൈറ്റിലും ഒക്കെ കിട്ടുന്നോണ്ട് അങ്ങനെ വരാറില്ല.
0: അങ്ങനെ മീൻസ് ഈ ഭാഷ മാറുന്ന സമയത്ത് സംഗീതത്തിന്റെ സമീപനത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ മനെ?
1: ഇമോഷൻ എല്ലാ ലാംഗ്വേജിലും സെയിം അല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വരാറില്ല.
0: അതെ അതെ അതെ. അപ്പോ ഇങ്ങനെ കൊറേ മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു ഓണം പ്രോഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
1: ഓണം ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് പോയില്ല, ശ്രീദർശനാ പോയെ. ഇന്ന് വൈകിട്ട് ഞങ്ങള് പോകണം, നാളെ മംഗലാപുരത്ത് പ്രോഗ്രാം ഉണ്ട്.
0: സിദ്ധാർത്ഥ്, ഇങ്ങനെ സ്വയം ഒന്ന് ആലോചിക്കുമ്പോ ലൈഫിൽ ഒരു വഴിത്തിരിവായിട്ട് മാറിയ ഒരു സംഭവം എന്താണ്, അവിടെ മുതലാണ് സിദ്ധാർത്ഥനെ അറിഞ്ഞു തുടങ്ങിയത് എന്ന് തോന്നിയത്, ആ ഒരു വഴിത്തിരിവ് ഒന്ന് പറയാമോ?
1: മ്യൂസിക്കലി നമുക്കൊരു അംഗീകാരം കിട്ടിയത് നമ്മള് നമ്മുടെ അമ്പലത്തിലെ തിരുവഞ്ചൂര്, അവിടെ ഞങ്ങള് മാക്സിമം എപ്പോഴും ഓരോ ഉത്സവം ആകുമ്പോ ഓരോ പാട്ടുകൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൽ കൂടുതൽ ലിറിക്സ് അനന്തു തന്നെ എഴുതിയേക്കുന്നത്.
0: അനന്തു തന്നെയാണ്.
1: പിന്നെ എന്റെ ഒരു ബ്രദർ ഉണ്ട് ശരൺ എന്ന് പറഞ്ഞ ചേട്ടൻ എഴുതിയിട്ടുണ്ട്, ഇവർ രണ്ടുമാണ് അത് എഴുതിയേക്കുന്നത്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോ കിട്ടിയത് അങ്ങനെയാണ് ഫസ്റ്റ് നമുക്കൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ
0: കിട്ടിയത്. ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ മനസ്സിലേക്ക് ഒരു പാട്ട്, ഓണമൊക്കെ അല്ലേ, നല്ലൊരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് സോങ് ആണ് എന്ന് പറയുന്ന ഒരു പാട്ട് ഏതാണ്?
1: നമ്മുടെ പറഞ്ഞു നമ്മുടെ ഈ വിദ്യാസാഗർ ചെയ്തത് പഴയ സോങ്, അത്
0: ഓണം വരുമ്പോ അത് തന്നെ പറഞ്ഞ നിറയെ ബിജയം ഇല്ലാതെ ഒരു ഓണക്കാലവും കേരളത്തിൽ
1: പോയിട്ടില്ലാണ്ട്.
0: അപ്പൊ ഞങ്ങക്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ബിജയം ഇട്ടാ ഫുള്ള്.
1: അതിന്റെ കാര്യം പറയാനുള്ള ഇത്ര വർഷമായിട്ട് അതിനെ മോളി വെക്കാൻ ഒരു സാധനം വന്നിട്ടില്ല.
0: അതെ, എത്രയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് പോയാലും ഇങ്ങോട്ട് തന്നെ മലയാളികൾ തിരിഞ്ഞു എത്തുന്നുള്ളതാണ്.
1: അതെ
0: അതെ. അപ്പൊ ഈ പാട്ട് പാടാമെങ്കിൽ ഇങ്ങോട്ടൊരു പാട്ട് പാടാവോ? അപ്പോ അനന്തവും സിദ്ധാർത്ഥവും കൂടെ കണ്ണനാണ് കൂടുതൽ സ്നേഹമുള്ള ആളുകൾ.
1: രണ്ടുപേരും കണ്ണനാണ് കേട്ടോ,
0: രണ്ടുപേരും കണ്ണന്മാരാണോ?
1: അനന്തുവിന്റെ പേരും കഴിട്ടി കണ്ണന്നാ വിളിക്കാൻ തന്നെ.
0: ഓക്കെ, രണ്ട് ശ്രീകൃഷ്ണന്മാരുടെ ഒരു അടിപൊളി പാട്ട് പാടിക്കോ,
1: തിരുവാവണിരാവ് പാടാം.
0: ഓക്കെ ഓക്കെ.
1: അതും നമ്മുടെ വിനീതന്റെ പടത്തിലെ അത് ചേട്ടൻ ഒരു ട്രിബ്യൂട്ട്. ഓക്കെ.

0: മലയാളച്ചുണ്ടിൽ മലകോടപ്പാട്ട്, മാവിൻകൊമ്പേറൊരു പൂവാലിക്കുയിലേ, മാവേത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാഭരണിയാവ്, മനസ്സാകെ നിലാവ്, മലയാളച്ചുണ്ടിൽ മലകോടപ്പാട്ട്.
1: അരെ വാഹ്, ഓണത്തെ വരവേൽക്കാനായിട്ട് രണ്ട് കൂട്ടുകാരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മള് ഓണപരിപാടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥിന്റെ ഒരു പാട്ട് എനിക്ക് എന്റെ വഴി റേഡിയോയിലൂടെ കുറച്ചു പേരിലൂടെ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ മൂളട്ടെ, അത് ഏറ്റു പാടട്ടെ എന്ന് പറയുന്നൊരു ആഗ്രഹമാണ്. എപ്പോഴും ഇതേപോലെ എത്ര അത്യുന്നതങ്ങളിലെത്തിയാലും ഇതുപോലെ എളിമയും വിനയമുള്ള ഒരാളായിട്ട് തന്നെ തുടരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് രണ്ടുപേരും. വലിയ ആളുകളൊക്കെ ആവുമ്പോ ജാഡ ഇടുവോ? ഓക്കെ, നമ്മൾ ഈ വിദ്യാസാഗറിന്റെ പാട്ടുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു ഓണം വരുമ്പോ, മാത്രമല്ല നമ്മുടെ സിദ്ധാർത്ഥും ഓണപ്പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കാം.
2: ഓണത്തിന്റെ പാട്ട് ഞങ്ങള് ഒന്ന് രണ്ട് പാട്ട് കേട്ടിട്ടുണ്ട്, പിന്നെ ജിംഗിൾസ് ഓണത്തിന് ഇഷ്ടംപോലെ
1: കേട്ടിട്ടുണ്ട്
2: പല ബ്രാൻഡിന് വേണ്ടി. അപ്പം ഓണപ്പാട്ട് ഒരെണ്ണം ശ്രീലാലയാണ് അവിടെ, നമ്മുടെ നന്ദവനത്തിൽ തന്നെ ലീഡ് സിംഗർ. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹിമഗംഗ കുട്ടിയുണ്ട്, ഊട്ടിയാണ് രണ്ടാമത്തെ പാടിയത്. ശ്രീയാട്ടൻ പാടിയ പാട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് വൺ, അത് വേണമെങ്കിൽ
0: കടന്ന് പേരില്ല പല നാളുകൾ താണ്ടി പൂക്കൈതപ്പൂവും ചൂടി വരുന്നേ, പേരാറ്റിൻ കടവ് കടന്ന്

0: ഓടു നാടൻ കോടിയൊടുത്തൊരു തിരുവോണ പെണ്ണായി വന്നു നീ വന്നു നീ ആവണി പൂങ്കാത്തേ പേരാത്തിൻ കടത് കടന്ന് പേരില്ല പല നാടുകൾ താണ്ടി പൂക്കൈതപ്പൂവും ചൂടി വരുന്നേ.
1: വാവ്, അടിപൊളി പാട്ട് കേട്ടോ, അടിപൊളി കമ്പോസിംഗ്, നല്ല വരി, നല്ല ആയിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടാലോ.

0: കമ്പോസ് ചെയ്ത് ശ്രീലാൽ ചേട്ടൻ പാടിയ അടിപൊളി ഒരു പാട്ടാണ് നമ്മളിങ്ങനെ കേട്ടത്. അപ്പോ നമുക്ക് കൂടുതൽ പാട്ടിന് വിശേഷങ്ങളൊക്കെ കേൾക്കാം.
1: എന്റെ ഒരു ചേട്ടനാണ് ശരങ് വിഎസ് എന്ന് പറയും, ചേട്ടനാണ് ഈ പാട്ട് എഴുതി.
0: ഓക്കെ, നന്നായിട്ട് കമ്പോസ് ചെയ്ത് നല്ല വരികളുമാണ് കേട്ടോ.
2: അല്ല, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മള് ഒരു വർക്കിന്റെ പേരിൽ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്നത്. അത് ഫസ്റ്റ് നമുക്ക് ഇതിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് വലിയ സന്തോഷമുണ്ട്. അത് ഓണം കൂടെ ആയതുകൊണ്ട് ഒരു ഇരട്ടി സന്തോഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പാട്ട് ഇപ്പം യൂട്യൂബിലും പിന്നെ ഓഡിയോ പ്ലാറ്റ്ഫോംസിലെല്ലാം അവൈലബിൾ ആണ്. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്.
1: അപ്പൊ നിലവിൽ യൂട്യൂബിൽ ഒരു 100K, 1 lakh മേള ആള് കണ്ടിട്ടുണ്ട്. റീൽസ് അല്ല, ഒരു അല്ലെ, ഒരു
2: റീൽസ്
1: 500K.
2: നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ ഒരു ഓർഗാനിക് എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യലി ഉള്ള ഒരു ആസ്പെക്ടിൽ അല്ല നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് നമുക്ക് എപ്പോഴും കിട്ടണം. നമ്മളിപ്പം ഇതല്ല, ഇതിനു മുമ്പ് ചെയ്ത പാട്ടുകളാണെങ്കിലും ആൾക്കാരെ ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് നമ്മള് ഇത് ചെയ്തിട്ടുള്ളൂ, നോക്കിയിട്ടുള്ളൂ. അപ്പൊ ഓർഗാനിക്കിൽ വരുന്ന ഓഡിയൻസിന്റെ റെസ്പോൺസും അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നീഷനും ആണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ.
0: ഓക്കെ, അപ്പോ എങ്ങനെ അടിപൊളി ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ, ഈ പറഞ്ഞ ഓർഗാനിക് ആയിട്ട് തന്നെ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുന്നത്. മറ്റുള്ളവർ ഏറ്റുപാടുമ്പോഴാണ് അതിനൊരു സന്തോഷം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും.
1: ഞങ്ങളെ പേഴ്സണൽ ഒരു വർക്കിന്റെ ഒരു ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒരു അംഗീകാരം പോലെയാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. അതിന് എന്റെ റേഡിയോയ്ക്ക് സ്വാധിച്ചേച്ചിക്കും
2: ഒരുപാട് നന്ദി. എനിക്ക് പറയാനുണ്ട്, ഞാനിപ്പം ഇപ്പൊ ഇവ ജിംഗിൾസ് ചെയ്ത കാര്യം പറയും, ഒരുപാട് ജിംഗിൾസിലൂടെ അവരെ വരികളൊക്കെ എഴുതിയിട്ടാണ് ഞാനിങ്ങനെ ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ ഡെവലപ്പഡ് ആയി വന്നത്. നമ്മളൊരു മെന്ററും കൂടെയാണ് നമ്മളെ ഇതിലേക്ക്. ഇപ്പൊ നമുക്കിപ്പം എഴുതാൻ ഇപ്പൊ ഒരു ഇത് ടാലന്റ് ഉണ്ടല്ലോ, നമുക്കൊരു കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതിനൊരു മീഡിയം കൂടെ വേണ്ടേ. അപ്പൊ അതിനുള്ള അവസരങ്ങളും എനിക്ക് റെഡിയാക്കി തന്ന, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ അവസരം ഒരുക്കി തന്ന ആളുകളാണ് സിദ്ധാർത്ഥ്. ഇന്നും അതെ, പണ്ട് നമ്മളെ ആൽബംസ് ചെറിയ ചെറിയ ആൽബംസ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെയാണ്, വേറെ ആളെ നോക്കാതെ ഞാൻ തന്നെ എഴുതും. എനിക്ക് ഞാൻ കുറച്ച് മടി പിടിച്ചിരുന്നാലും എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നുള്ള ആള്.
0: അനന്തുവിന് ഒരു കാര്യം കേൾക്കണോ, ഞാന് സിദ്ധുവിന്റെ ഒരു ഇന്റർവ്യൂ, പേഴ്സണലി ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കുറെ നാളുകൊണ്ട് പറയാണ്, അനന്തു വരുന്നത് വരെ സിദ്ധാർത്ഥ് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അത് തന്നെയാണ് നിങ്ങളുടെ സൗഹൃദത്തിന്റെ സൗന്ദര്യവും. ഞാൻ പറഞ്ഞു സിദ്ധാർത്ഥ നീ കമ്പോസ് ചെയ്ത, അല്ല ചേച്ചി എനിക്ക് ആനന്ദവും കൂടി ഇല്ലാതെ അവനാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്, അപ്പൊ അവനില്ലാതെ എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
2: നന്ദോവനത്തിന്റെ
1: ബാക്ക്ഗ്രൗണ്ട് വിഷ്വലി കാണത്തില്ലേ, എൽഇഡി സ്ക്രീനിൽ കാണുന്ന ഏ വിഷ്വൽസിലെ ഭഗവാന്മാരുടെ ചെയ്യുന്നത്.
0: അതെയോ, നമ്മള് ശരിക്കും ഭക്തിയിൽ ഇങ്ങനെ ആ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ ചിത്രങ്ങളിലൂടെ ആവുമ്പോ നമ്മള് വേറൊരു ലോകത്തേക്ക് പോകുന്ന പോലെ
1: ആവും.
0: അപ്പൊ രണ്ടുപേർക്കും ഓണാശംസകൾ, ഓണമൊക്കെ അടിച്ചു പൊളിക്ക്. നമ്മുടെ സിദ്ധാർത്ഥും അനന്തവും ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരാൾ സംഗീത സംവിധായകൻ, ഒരാള് പാട്ടെഴുത്തുകാരൻ. അപ്പോ ഈ രണ്ടു കൂട്ടുകാരുടെ സൗഹൃദത്തിന്റെ കഥയാണ് നമ്മളിവിടെ കേട്ടത്. ആ കുഞ്ഞുനാൾ മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അവരുടെ സൗഹൃദവും അവരുടെ സംഗീത ലോകത്തെ വിശേഷങ്ങളും, 200+ ആഡ്സ്, സിനിമാ പാട്ടുകൾ, ആൽബം സോങ്ങുകൾ, ഈ രണ്ട് കൂട്ടുകാർക്കും ടീം റേഡിയോ 91.2 എന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ഓണം കൂട്ടുകാരെ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗൻ ആർട്സ് ക്യാൻസർ കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിംഗൻ ആർട്സ് ക്യാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ് കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്വന്തം സ്വാതി ഇനി വരുന്ന ദിവസങ്ങളെല്ലാം ഓണം കൊണ്ട്, ഓണപ്പരിപാടികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് റേഡിയോ 91.2 ഒരു ഗ്രാമത്തിന്റെ ശബ്ദമായി. സ്റ്റേ ട്യൂൺ റേഡിയോ. അറിയൂ ആസ്വദിക്കും.

ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. 10 നാൾ 10 രുചിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓണം കടക്കുന്നത് വീടുകളിൽ നിന്നും ഓണപലഹാരത്തിന്റെ മണം പുറത്തേക്ക് വരുമ്പോഴാണ്. ഒരുപാട് ഓണപലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അച്ചപ്പവും മുറുക്കും ഉപ്പേരിയും അങ്ങനെ എല്ലാം. അപ്പോ ഇന്ന് അടുക്കളയിൽ കയറി അമ്മയെ ഞെട്ടിക്കാൻ പോകുന്ന ആ ഒരു കിടിലൻ പലഹാരം ഏതാണെന്നല്ലേ, കളിയോടക്കയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ചീട എന്നും വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കളിയോടക്ക ഉണ്ടാക്കാൻ പഠിച്ചാലും നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാവുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് കളിയോടക്ക. അതിനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ: അരിപ്പൊടി, തേങ്ങാ ചിരണ്ടിയത്, ചെറിയുള്ളി, ജീരകം, ആവശ്യത്തിന് മാത്രം ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം എന്നിവയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനും. ഇനി സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് ഈ ഒരു പലഹാരത്തിന്റെ പരിപാടിയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമുക്ക് തേങ്ങാ ചുരണ്ടി എടുക്കാം കേട്ടോ. ഈ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത സമയം കൊണ്ട് ഇവിടെ നമുക്ക് അമ്മയ്ക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കാം. അമ്മ അവിടെ ഇരുന്ന് ഉള്ളിയൊക്കെ ഒന്ന് പൊളിക്കട്ടെ അല്ലേ, ചെറിയുള്ളി ഒന്ന് പൊളിക്കട്ടെ. അപ്പോ അമ്മ നമുക്ക് പൊളിച്ചു വന്നിട്ടുള്ള ചെറിയുള്ളിയും നമ്മൾ ചുരണ്ടി എടുത്ത തേങ്ങയും കുറച്ച് മാത്രം ജീരകവും മിക്സിയുടെ ജാറിലിട്ടിട്ട് അധികം മറഞ്ഞു പോകാത്ത രീതിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറിയ ചെറിയ തരിതരിപ്പായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഞാൻ ദേ ഇവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങ ഉള്ളി കൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ പോയി പാട്ടൊക്കെ കേട്ടിട്ട് മടങ്ങി വായോ. പ്രീ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസമാണ്. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്.

ഇയാളാണെങ്കിലേ ഇയാളാണെങ്കിലേ കുഞ്ഞുങ്ങൾക്കൊരു ഉടുപ്പ് പോലും എടുക്കാതെ വെള്ളം അടിച്ചാടുന്ന ഈശ്വരോ എന്റെ തലവിധി.

0: വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസമാണ്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കളിയോടൊക്കെയാണ് കേട്ടോ. അതിനായിട്ട് നമ്മള് തേങ്ങയും ചെറിയുള്ളിയും ജീരകവും ഒക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു പാത്രത്തില് കുറച്ച് വെള്ളവും ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർത്തിട്ട് ഈ ഒരു അരച്ചു വെച്ചിരിക്കുന്ന തരിതരിപ്പായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കളിയോടക്ക ഉണ്ടാക്കണോ അത്രത്തോളം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വലിയൊരു തവി എടുത്ത ശേഷം ഈ ഒരു അരിപ്പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഈ ഒരു അരിപ്പൊടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ ചൂടൊക്കെ ഒന്ന് അല്പം മാറി വരത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ മാവ് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താണ്, ഈ കുഴച്ച് വെച്ച മാവിൽ നിന്നും ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മുടെ കൈപ്പത്തിയിൽ വെച്ചിട്ട് കുട്ടി കുട്ടി ബോൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി എന്താണ്, ഈ തിളച്ച എണ്ണയിലേക്ക് നമ്മളുടെ ഈ ഒരു ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ഇട്ട് കൊടുത്ത് ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം കേട്ടോ. നമ്മളുടെ കളിയോടക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ മുതിർന്നവരുടെ സഹായം ഉറപ്പായിട്ടും തേടണം കേട്ടോ. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പോകരുത്, പ്രത്യേക ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കളിയോടക്ക വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം വേണം ഉരുളകൾ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരേ സമയം ഒരുപാട് എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു കളിയോടക്ക ഉരുളകൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എണ്ണ തെറിച്ച് ദേഹത്ത് വീഴാൻ വളരെയധികം സാധ്യതയാണുള്ളത് കേട്ടോ. ഒരു തവിയിലോ സ്പൂണിലോ ഒക്കെ കുറച്ചായിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എടുത്തിട്ട് അത് പതുക്കെ മെല്ലെ മാത്രം എണ്ണയിലേക്ക് ഇങ്ങനെ താഴെ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ദേഹത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാകും. ഇനി എന്താണ്, പാലിൽ കിടക്കുന്ന ഉരുളകൾ പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തവി വെച്ച് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് ഇളക്കരുത്, ചെറുതായിട്ടുള്ള രീതിയിലൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു കളിയോടക്ക വറുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് തിളച്ച ശേഷം നമ്മുടെ തീ കുറച്ച് കുറച്ച് വയ്ക്കുക. കുറഞ്ഞ തീയിൽ മാത്രം നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ കളിയോടക്കയുടെ അകവശം നന്നായിട്ട് വേവത്തില്ല കേട്ടോ. ആഹാ, അപ്പൊ ഈ സംഗതികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ടിപ്സും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് മുരിഞ്ഞ കളിയടക്കയാണ്. ഇത് നമുക്ക് പാത്രത്തിലാക്കി നേരം നമ്മളുടെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് കൊടുത്തു നോക്കൂ. അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് തന്നെയല്ലേ നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും വലുത്. അപ്പോ എല്ലാവരും ആ ഈ ഒരു കളിയോടക്കയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഈ ഒരു റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് നമ്മുടെ 9544709912 എന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഈ ഒരു അമ്മയ്ക്ക് ഒരു സ്നേഹ പായസം, ആ ഒരു കുട്ടികൾ കുഞ്ഞു കുട്ടികൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്നേഹത്തോടെ കരുതലോടെ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കാണാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും മറക്കരുത് കേട്ടോ, വാട്സപ്പിൽ ഫോട്ടോസും ഷെയർ ചെയ്യൂ. 9544709912 എന്ന നമ്പറിലേക്കാണ്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ അമ്മമാരും ഈ ഒരു റെസിപ്പി ഒക്കെ ഞാൻ പറയുന്നത് കേട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്
2: ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
7: കൈനിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈജി രാപ്പകൽ സെയിൽ.
5: അതും നോ കോസ്റ്റ് EMI ൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
7: മൈജി രാപ്പകൽ സെയിൽ തിങ്കൾ വരെ മാത്രം.
5: TNC apply.

0: എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ

0: പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
5: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
4: പലിശരഹിത EMI,
5: 30,000 വരെ ക്യാഷ് ബാക്ക്,
4: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
5: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്നു മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനം ആചരണം സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. 2047 വികസിത രാജ്യമായി മാറുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ISROയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ 3 ദേശീയ ബഹിരാകാശ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഡോ വിക്രം സാരാഭായിയുടെ സംഭാവനകൾ ഏറെ വലുതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അഭിപ്രായപ്പെട്ടു. 2035 ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സജ്ജമാകുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
7: We are working towards the Space Vision 2047. We are going to build our own space station by 2035. We are going to have a couple of important scientific missions like Chandrayaan 4, Chandrayaan 5, Mars landing mission, Venus mission, and there are a couple of very important missions. At least we have set a target to launch 300+ satellites in 6 to 7 years time frame with the support of startup companies and the government sector.
6: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സെയും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനം ഓണാഘോഷ നിറവിൽ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി തിരുവനന്തപുരം കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് 5 മന്ത്രി PC വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തും. ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരനും നിർവഹിക്കും. ശശി തരൂർ MP, നഗരസഭാ മേയർ VV രാജേഷ്, MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്തവണത്തെ ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, CP ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, നഗരസഭാ മേയർ VV രാജേഷ്, ശശി തരൂർ എം പി തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 30 നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിലായി 340 കലാപരിപാടികളാണ് അരങ്ങേറുക. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വാരാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്നലെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ, കോർപ്പറേഷൻ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ അണിനിരന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരൻ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവയുമുണ്ടായി. ഈ മാസം 30 വരെ കലക്ട്രേറ്റ് മൈതാനിയിലാണ് വിവിധ കലാ സംഗീത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
6: ഓണം ലഹരിമുക്തവും സമാധാനപരവുമാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ജില്ലാതല സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായ വിളംബര ജാഥ ഇന്ന് വൈകിട്ട് 3 ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥ ആരംഭിക്കും. അതേസമയം ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. സൌത്ത് ബീച്ച് മുതൽ ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇന്നും ചൊവ്വാഴ്ചയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ
9: എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം.
6: ദ്വിദിന പരിശീലനം
9: നമ്മുടെ കേരളീയ സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന
6: രുചികരമായിട്ടുള്ള
9: ചേനയും മത്തനെയും ഒക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച ആ നാടൻ എരിശ്ശേരി എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതിന്റെ ചില പ്രധാന ടിപ്സുകളൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്.
6: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച
9: വരെ
6: മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ
9: ഗോഡൌണുകൾ തയ്യാർ ആവശ്യമായിട്ടുള്ള ചേരുവകൾ പറഞ്ഞാവേ. പച്ചക്കറി വേണം, മത്തങ്ങ അല്ലെങ്കിൽ ചേന ചെറുതായിട്ടെറിഞ്ഞതാണ് വേണ്ടത്. ഇനി ഒരു കപ്പ് തേങ്ങ ചിരകിൽ വേണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകുപൊടി, ജീരകം, ഉപ്പ്, തേങ്ങ വറുത്തരച്ച് ചേർക്കാനും
10: അരി ഇവിടേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും സർക്കാർ വഹിക്കും. ഇതോടെ സംഭരിക്കുന്ന നെല്ല് യഥാസമയം അരിയാക്കി
9: അപ്പൊ സമയം കളയാതെ വേഗം
10: കേന്ദ്ര താങ്ങുവില വിഹിതം നേടിയെടുക്കാനും കഴിയുമെന്നാണ് സപ്ലൈകോ കരുതുന്നത്.
6: സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദർ വെള്ളി മെഡൽ നേടി. തൻവി ഗുണ്ടേഷ് മഗ്ദും കോമൾ എന്നിവർക്ക് വെങ്കല മെഡലും ലഭിച്ചു. സംസ്ഥാന കായിക വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലാ സെന്റ് തോമസ് കോളേജ് കിരീടം ചൂടി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ 1-3 സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് പാലാ ചാമ്പ്യന്മാരായത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ UDF MPമാർ തിരുവോണ നാളിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. MPമാരായ MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. കടുത്ത പനിയെ തുടർന്ന് കീഴ്വലയം പാറക്കുടി സ്വദേശി രാജാത്തിയെയാണ് 4 കിലോമീറ്റർ ചുമന്ന് ഇടമലക്കുടിയിലെ ആശുപത്രിയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടമലക്കുടിയിൽ നിന്നും രോഗികളെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചിരുന്നു. അധ്യാപകനും കവിയുമായ കണ്ണൂർ തലശ്ശേരിയിലെ എ സുഗുണൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി പ്രകാശന കർമ്മം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്ന് മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ്. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യം വിജയകരമായതിന്റെ സ്മരണാർത്ഥമാണ് രാജ്യം എല്ലാ വർഷവും ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ ദിവസം ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി നൂതന സമീപനങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ച എല്ലാ തലമുറയിലെയും നേതൃനിരയെയും ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്നതായി ഗുജറാത്തിൽ നടന്ന 3 ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ ISRO ചെയർമാൻ ഡോ വി നാരായണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനും അറിവിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള ദൃഢനിശ്ചയത്തിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ എന്നിവരുടെ സമർപ്പണം രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ബഹിരാകാശ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ ബഹിരാകാശ മേഖല ഈ നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ലോകക്രമത്തിൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ തുടർച്ചയായി വികസിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ബഹിരാകാശ യാത്രാ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എത്തിച്ചുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഈ വിജയം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയുടെ നവീകരണ മനോഭാവത്തെയും വികസിത ഭാരത ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ CEOമാർ അവരുടെ ശ്രമങ്ങളിൽ സ്ഥിരത പുലർത്തണമെന്നും ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കാൻ പ്രാപ്തിയുള്ള ശക്തമായ ബഹിരാകാശ മേഖല ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും സ്റ്റാർട്ടപ്പ് CEOമാരുടെ ആശയവിനിമയത്തിനിടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മികച്ച കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു.
2: एक नए क्षेत्र में साहस दिखाया है. सबसे बड़ी बात है कि आपने सरकार की बात पे भरोसा किया. जो भी हम निर्णय करें हम उसमें कंसिस्टेंट रहे और ये विश्वास पैदा करने का हमारा प्रयास है.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27 സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഗവേഷണം, നവീകരണം, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന ലോകത്തിന്റെ ഫാർമസി എന്ന സ്വത്വത്തിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നുവരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നടന്ന ഹെൽത്ത് കെയർ ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആരോഗ്യ സംരക്ഷണത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ മന്ത്രി സമ്മേളനത്തിൽ പ്രത്യേകം എടുത്തുപറഞ്ഞു. 2026 ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക മന്ത്രിമാർ, പ്രതിനിധി സംഘത്തലവന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സൈക്ലിംഗിനെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് ഫ്രണ്ട്ഷിപ്പ് സൈക്ലിംഗ് പരിപാടിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെയാണ് ഓണം വാരാഘോഷം. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ അവധിയായിരിക്കും. കേരളത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കെത്തും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, കന്യാകുമാരി തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസ് എന്ന നിലയിലാണ്. സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾ 3 മെഡലുകൾ കൂടി സ്വന്തമാക്കി. മാൻസി ലാദർ വെള്ളിയും തൻവി ഗുണ്ടേഷ് മഖ്ദൂം കൊമാൽ എന്നിവർ വെങ്കല മെഡലുമാണ് നേടിയത്. ഹോർമോസ് കടലിടുക്ക് പുതിയ US പ്രദേശമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതോടെ US ഇറാൻ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. ഹോർമോസിനെ US ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ഭൂപടവും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. എന്നാൽ US നിലപാട് തിരുത്തുന്നതുവരെ കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനെതിരെയുള്ള US സാമ്പത്തിക ഉപരോധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടയുമെന്നും ഇറാൻ അറിയിച്ചു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാകുന്നതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് 70-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരള മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത TV ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നുവരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: ഐജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ ഇഎംഐയിൽ സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് ഇഎംഐ മേള.
0: പലിശരഹിത ഇഎംഐ,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് ഇഎംഐ മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനി സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: വിറ്റും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കെ അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
2: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
2: ഓണത്തിനല്ലയോ ഓണം പുടവ.
3: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
2: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
4: ആ പുറം പോണം കരുതും പോലെ.
2: ഓണം കഴിഞ്ഞ ഓട്ടപ്പുറ.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
2: ഉണ്ടറിയാം ഓണം.
1: ഓണം ഉണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
4: ഓണത്തേക്കാൾ വലിയ ഭാവില്ല.
3: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം,
2: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
4: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
1: പൊന്നോണം.
5: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2.
6: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളിയാ.
7: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
11: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: കാണും വിറ്റും ഓണം ഉണ്ണണം.
5: അത്തം കറുത്താൽ ഓണം വെളുക്കും.
1: നിക്കി നിക്കി നിക്കെ അത്തം വെളുത്താൽ ഓണം കറുക്കും. ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി. അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
5: സംസാരിക്കാൻ സമയമില്ല. ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
1: ഓണത്തിനല്ലയോ ഓണം പുടവ. ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം. എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ആ പുറം പോണം കരുതും പോലെ.
6: ഓണം കഴിഞ്ഞ ഓട്ടപ്പുറ.
1: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
6: ഉണ്ടറിയാം ഓണം.
5: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
3: ഓണത്തേക്കാൾ വലിയ ഭാവില്ല.
1: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം ബക്കിയും ഓളിയും,
5: നാലാം ഓണം തക്കിയും തുടച്ചു,
3: അഞ്ചാം ഓണം പിഞ്ചോണം,
1: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം 10
4: പൊന്നോണം.
0: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2.
7: Stay tuned, stay happy with the Radio 91.2.
8: ഓണം ഷോപ്പിംഗിന് UPI എടുക്കണോ കാർഡ് എടുക്കണോ?
1: UPI എടുത്തോ. മൈജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ UPI ക്യാഷ് ബാക്ക്.
8: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: TNC apply.

0: വിറ്റു ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
0: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
0: ഓണത്തിനല്ലയോ ഓണപ്പുടവ.
3: ഓഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
0: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
2: ആ പുറം പോണം കരുതും പോലെ.
0: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
0: ഉണ്ടറിയാം ഓണം.
1: ലാലലാലാ, ഓണം ഉണ്ട് വയറെ ചൂടപാടുകയുള്ളൂ.
2: ഓണത്തെക്കാൾ വലിയ ഭാവില്ല.
0: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
3: രണ്ടാം ഓണം കണ്ടോണം,
0: മൂന്നാം ഓണം വെക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
2: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും.
0: അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം പത്തിന്
1: പൊന്നോണം.
4: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2 നൊപ്പം.

0: ആഘോഷിക്കും. ഓണം ഉണ്ണണം,
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി. അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
3: ഓണത്തിനല്ലയോ ഓണപ്പുടവ?
4: ഓഹോ, അവിട്ട കട്ട ചവിട്ടി പൊടിക്കണം.
3: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
5: ആ പുറം പോണം കരുതും പോലെ.
3: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
4: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
3: ഉണ്ടറിയാം ഓണം.
1: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളു.
5: ഓണത്തേക്കാൾ വലിയ ഭാവില്ല.
3: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
4: രണ്ടാം ഓണം കണ്ടോണം,
3: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
5: അഞ്ചാം ഓണം പിഞ്ചോണം,
4: ആറാം ഓണം അരിവാടും പള്ളിയും.
3: അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം പത്തിന്
1: പൊന്നോണം.
0: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2
6: മാപ്പു പറഞ്ഞില്ലേ, ഉടക്കി ഉരുക്കി കശക്കും ഞങ്ങള് രാക്ഷസി രാക്ഷസി രാക്ഷസി കരിമഷിയിട്ട കറുത്ത

0: നിമിഷവും കേൾക്കൂ റേഡിയോ 91.2.
1: ജഗന്നഥ ജഗന്നഥ ജഗന്നഥ ജഗന്നഥ ജഗന്നഥ ജഗന്നഥ ജഗന്നഥ ജഗന്നഥ.

0: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
1: കൈന്ദ്രയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ തിങ്കൾ വരെ മാത്രം
0: ടിഎൻസി അപ്ലൈ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻഡി റേഡിയോ 91.2.
10: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
11: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
12: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
14: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
13: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
14: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
13: TNC അപ്ലൈ.

0: അതെ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
9: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
10: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
9: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
10: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
9: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
10: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോൾ നടത്തുന്നത്.
9: 2 ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
10: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
9: എടി മെടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: കണക്റ്റാകുന്നു മലയാളി, കണക്റ്റാകുന്നു ലുലുവിനൊപ്പം.
12: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്റ്റാകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
7: ഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 to 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC apply.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
10: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ഡോച്ച്, വാട്ട് യു ഡൂയിങ് ദാറ്റ്? ഗെറ്റ് അപ്പ്. ക്ലാസ്സിൽ ടോപ്പ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, കുട്ടികൾ ആ ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കാൻ അറിയണം. ആൻഡ് ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ യു ബട്ട് ഫോർ ഓൾ. ഓ, ഇത്രയും വേർസ്റ്റ് ആയ ഒരു ക്ലാസ്സും കുട്ടികൾ എന്റെ കരിയറിൽ ഞാൻ ഇതുവരെ
1: കണ്ടിട്ടില്ല.
0: നിങ്ങൾക്ക്
1: അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്.
0: I said, get out.

0: താനെത്ര സെല്ലിയ, ഒരു ഫ്ലേസ് പ്ലേ ഇല്ല തന്റെ ലൈഫ് ഇരിക്കുന്നത്.
1: എന്റെ ലൈഫ് ആദ്യം ആകുമ്പോ പിന്നെ വിശ്വസിക്കൂല്ലേ?
0: എന്ത്,
1: എന്റെ പപ്പയുടെ അമ്മയുടെ ലവ് സ്റ്റോറിയിലെ ട്വിസ്റ്റ് ഇതുപോലൊരു ഫ്ലെയിം സീൻ ആയിരുന്നു.

0: ഇന്റർ റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കണക്ട് ആയോ?
4: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
3: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI ൽ സ്വന്തമാക്കാം.
5: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
5: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
5: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: 20% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിളും

0: ും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: ചേട്ടാ, മൈജിലേക്ക് വിടാം?
4: ഓണ ഷോപ്പിംഗോ?
3: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളാ മനസ്സിലും കേറി.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം, മാസോണം, സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ചേട്ടാ ഒരു വിഷമം.
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

Tacatacom, tacatacom.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ. എന്റെ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഓണം ഷോപ്പിംഗിന് UPI എടുക്കണോ കാർഡ് എടുക്കണോ?
4: UPI എടുത്തോ. മൈജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ UPI ക്യാഷ് ബാക്ക്.
3: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
4: TNC അപ്ലൈ.
5: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
6: ശരത് ചന്ദ്രവർമ്മയുടെ വരികൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നു അരൂപ് ശ്രീധർ. സംഗ് ബൈ ഖാദർ.

0: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: ഓണ ഷോപ്പിംഗോ?
2: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: വാഴപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുണാകപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓണാഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി റാപ്പകൽ സെയിലിൽ.
0: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
1: വേഗമാകട്ടെ മൈ ജി റാപ്പകൽ സെയിൽ August 24 വരെ മാത്രം.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ 91.2.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സീറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
0: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
3: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
3: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിളും

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താനെന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: കണക്ട് ആയോ?
7: ഏയ് ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
10: ത്രില്ല് അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
10: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
0: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

ഓരോ നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2. ജഗന ജഗന ദാ ജഗ ജഗ നഗ ജഗ ജഗന ജഗ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 തീയതി മുതൽ 31 തീയതി വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.

0: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
2: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: TNC apply.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: செப்புக்கல்லே சீரழக சின்ன சம்பவம்.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഗുരു വളരെ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിനോട് വല്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന മനുഷ്യൻ, നാം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമ്പലവാസിയായ ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ദൈവത്തിനോട് എപ്പോഴും ദൈവപ്രീതിക്കായി പ്രാർത്ഥനകളും ഉപാസനകളും ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ദൈവം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചത്രേ, എന്താണ് നിനക്ക് ആവശ്യം? അദ്ദേഹം തിരിച്ചാവശ്യപ്പെട്ടത് മറ്റൊന്നുമായിരുന്നില്ല, അങ്ങയോട് അപ്രീതി തോന്നുന്ന ഒന്നും ചെയ്യാനിടയാക്കരുത്, അങ്ങയുടെ പൊരുത്തം അല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാനിടയാക്കരുത്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് കേട്ട ദൈവം പറഞ്ഞത്രേ, സാധ്യമല്ല. അതുമാത്രം സാധ്യമല്ല, എന്തേ? ദൈവത്തിന്റെ മറുപടി വ്യക്തമായിരുന്നു. നീ ജീവിക്കുന്ന ജീവിതത്തിൽ ചില ചില തെറ്റുകൾ നിനക്ക് സംഭവിക്കുമ്പോഴാണ് നീ എന്നോട് മാപ്പപേക്ഷിക്കുന്നത്. ആ അപേക്ഷിക്കലിലൂടെ നിന്നിലെ വിനയവും എളിമയും വർദ്ധിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നതോടെ മാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രകൃതിയുടെ പാഠം, ദൈവികമായ പാഠം നീ പഠിക്കുകയാണ്. ഞാൻ പുറത്തു തരുന്ന അതേ വികാരം നീ നിന്റെ സഹജീവികളോടും പ്രകടിപ്പിക്കുന്നത് എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നതിലൂടെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിന്റെ ആ ആവശ്യം തരാനാകില്ല എന്ന് ദൈവം തീർത്തു പറഞ്ഞത്രേ. അവിടെ ഒരു വലിയ ഗുണപാഠമുണ്ട്. നാം എപ്പോഴും പറയാറുള്ളതാണ്, ആരുടെയും സഹായം സ്വീകരിക്കേണ്ടി വരരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ പലരുടെയും സഹായങ്ങളും പിന്തുണയും സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആവശ്യമാണെന്നും നമ്മുടെ പിന്തുണ മറ്റു പലർക്കും അനിവാര്യമാണെന്നും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനായി ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, മറ്റ് സഹജീവികൾക്ക് മാപ്പ് കൊടുക്കുക, അതിൽ നന്മയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: വാഹന സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക്

0: ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണം ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: സന്തോഷത്തോടെ നേടാം.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: TNC അപ്ലൈ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പൊ 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: കലാസ്നേഹികളെ, ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥ, ഈ കഥയുടെ പേര് അമട്ട്.
1: ഈ കഥ നടക്കുന്നത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിന്റെ പേര് കതിനാക്കുഴി. ഞണ്ടുകളും വണ്ടുകളും, തെണ്ടുകളും ഞുണ്ടുകളും, കുണ്ടുകളും തൊണ്ടുകളും, മണ്ടയില്ലാത്ത തെങ്ങുകളും, മണ്ടപോയ വാഴകളും, അണ്ണാന്റെ ആക്രമണത്താൽ അവശരായ കൊക്കോ മരങ്ങളും, പട്ടമരപ്പ് ബാധിച്ച് വെറും താങ്ങുവില കൊണ്ട് മാത്രം താങ്ങി നിൽക്കുന്ന റബ്ബർ മരങ്ങളും, മീൻ രോഗത്താൽ പൊറുതിമുട്ടി കുട്ടനാട്ടിൽ നിന്നും കുടിയേറി പാർത്ത കാരികൂരി കരിമീൻ കുഞ്ഞുങ്ങളും, കൊരിറ്റ് പ്രാണവായുവിന് വേണ്ടി മുങ്ങിപ്പൊങ്ങി താഴുന്ന നാടൻ ജലാശയങ്ങളും ഈ നാടിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള ഈ നാടിന്റെ അവസ്ഥ തന്നെയല്ലേ ഈ

പിച്ച വെച്ച് കളിക്കുന്ന കൊച്ചുകുട്ടികളും തച്ചു കുറച്ച് പണിയുന്ന തച്ചന്മാരും ഒച്ച വെച്ച് പായുന്ന ചെത്തുപേരന്മാരും ഉച്ചവരെ പുതച്ച് ഉച്ചവരെ കിടന്ന് ഉറങ്ങുന്ന അച്ചായന്മാരും പൊങ്ങച്ചം കാട്ടുന്ന കൊച്ചമ്മമാരും ചുമച്ചു ചുമച്ചു ചോറ് തുപ്പുന്ന പിച്ചക്കാരും നിറഞ്ഞ ആ കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തെ കുറിച്ച് മരിച്ചുപോയ ഒരു മലയാള കവി വർണ്ണിച്ചിട്ടുണ്ട്. പാവ

ഈ ഗ്രാമത്തിലെ ഏക വെടിക്കെട്ടുകാരനാണ് പടക്കം പപ്പനാവൻ. വഴിപാട് വടിയുടെ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. ആവശ്യക്കാരുണ്ടെങ്കിൽ മൊത്തമായും ചില്ലറയായും വെടിക്കെട്ട് നടത്തി കൊടുക്കും. പപ്പനാവൻ ചേട്ടൻ ചെന്ന് വെടിവെക്കാത്ത ഒരൊറ്റ സ്ഥലം പോലും ഈ മലയാളക്കരയിൽ ഇല്ല. പണ്ടൊരു വെടിക്കെട്ടിനിടയ്ക്ക് കതിനാക്കുറ്റി വന്ന് തെറിച്ചു കൊണ്ടതിനാൽ മായിൽ ഇപ്പോൾ ദന്ത ദരിദ്രമാണെങ്കിലും പറമ്പിന് അതിരുകല്ല് നാട്ടിയതുപോലെ ഒന്ന് രണ്ട് പല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പുറമെ പപ്പനാവൻ ചേട്ടന്റെ മൂക്കിന്റെ തുമ്പത്ത് കോപവും മൂക്കിനകത്ത് രോമവും ഉണ്ട്. അദ്ദേഹത്തിന്റെ വെടിക്കെട്ടിനെ പറ്റി ആ നാട്ടുകാർക്ക് മുടിഞ്ഞ അഭിപ്രായം.

പപ്പനാവൻ ചേട്ടന്റെ ഭാര്യയുടെ പേരാണ് പാറു അമ്മ. വെടിക്കെട്ടുകാരന്റെ ഭാര്യയായി പോയത് കൊണ്ടാണോ അതോ അമിട്ടിന്റെ ഷേപ്പുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, ആ നാട്ടിലെ പരദൂഷണക്കാരായ പല പെണ്ണുങ്ങളും പാത്തും പതുങ്ങി നിന്ന് പാറു അമ്മയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അമിട്ട് പാറു. എല്ലാവർക്കുമുള്ളതുപോലെ ഈ മാതൃകാ ദമ്പതികൾക്കും ഒരു വലിയ സങ്കടം. കാരണം മറ്റൊന്നുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് 5-8 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. അതിനുവേണ്ടി പോകാത്ത അമ്പലങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല, നടത്താത്ത വഴിപാടുകളില്ല, ചാഫലം കൊച്ചിനഹി. ഒടുവിൽ ആരോ പറഞ്ഞതനുസരിച്ച് പപ്പനാവൻ ചേട്ടൻ വെളിവെച്ചാൻ കോവിലിൽ പോയി പുത്രകാമേഷ്ടപടി 1000 വെണ്ണം കഴിച്ചു. ഇതേ അവസരത്തിലാണ് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ അത്ഭുത സിദ്ധിയുള്ള ഒരു ദിവ്യൻ വന്നിരിക്കുന്ന വിവരം പാറോമ മണത്തറിഞ്ഞത്. ഒട്ടും മടിച്ചില്ല, പാറോമ ഓടിച്ചെന്ന ആ ദിവ്യന്റെ ഭാഗത്തിലേക്ക് അലച്ചു കെട്ടി വീണു. തന്റെ സങ്കടം ഉണർത്തിച്ചു. ദയ തോന്നി അദ്ദേഹം ഒരു മാന്ത്രിക വടി ജപിച്ച് പാറോമയ്ക്ക് നൽകി. പപ്പനാവൻ ചേട്ടന്റെ വെടികൊണ്ടാണോ അതോ ദിവ്യന്റെ വടികൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിറ്റേ ചിങ്ങമാസത്തിലെ പുരാണ നക്ഷത്രത്തിൽ പാറോമ തങ്കക്കുടം പോലൊരു കുഞ്ഞിന് ജന്മം നൽകി. ഇവരെ പറഞ്ഞു പപ്പനാവൻ ചേട്ടൻ 5 അമിട്ട് ഒരുമിച്ച് പൊട്ടിച്ചു. ഒരു കതിനാക്കി തീ കൊളുത്തിയിട്ട് ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.

0: ഞങ്ങളുടെ പൊന്നോമന പുത്രിക്ക് അറിയാവുന്നതിൽ വെച്ച് മനോഹരമായ പേരവരിട്ടു. അതെ, ആ പേരാണ് പങ്കജാക്ഷി. അതെ, ആ പൊന്നുംകുടത്തിന്റെ പേരാണ് പങ്കജാക്ഷി. സ്നേഹം കൂടുമ്പോൾ ആ മാതാപിതാക്കൾ അവളെ വിളിക്കും, പങ്കി പങ്കി പങ്കിമോളെ. ഈ പേരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ പൊന്നെ ഒരു സംഭവം ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ അടുത്തൊരു കൊച്ചിന്റെ പേര്
1: പ്ലെയിനിന്നോട്ടാ.
0: കാരണം എന്താണെന്നറിയാമോ? അതിനെ പ്രസവിച്ചത് പ്ലെയിനേ വെച്ചാ. അതിനടുത്ത വീട്ടിലെ ഒരു ചേച്ചി വാശിക്കാരിയ. പ്രസവ സമയം അടുത്തപ്പം ഓടിച്ചെന്ന് ട്രെയിനെ കയറി. ട്രെയിനിൽ വെച്ചുണ്ടായ ആ കുഞ്ഞിനെ അവരും പേരിട്ടു ട്രെയിനി. ഇത് പറയുമ്പോഴാണ് എന്റെ വീടിന്റെ തോട്ടടുത്തൊരു സ്ത്രീ, അവർക്ക് പ്രസവ സമയത്ത് അവർ ഓടിച്ചൊന്നൊരു ബസ് ചെയ്ത് കയറി. ആ ബസ്സിൽ നിന്നുണ്ടായ കുഞ്ഞിന് എന്ത് പേര് പറയും?
1: ബസിനി.
0: അല്ല, സ്റ്റെപ്പിനി. ഇങ്ങനത്തെ കടുകൈയൊന്നും അവർ ചെയ്തില്ല. പേരിട്ടു പങ്കജാക്ഷി. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലേ വെച്ചാൽ പേനരിക്കും, കട്ടിലെ വെച്ചാൽ മൂട്ടക്കടിക്കും എന്ന് പേടിച്ച് എളി വെച്ചാണ് അവർ പങ്കജാക്ഷിയെ വളർത്തിയത്. ആ കുട്ടി പെട്ടെന്ന് വളരാൻ വേണ്ടി കട്ടിയാഹാരം അവരിഷ്ടം പോലെ കൊടുത്തു.

ഇതൊക്കെ കഴിച്ച് കഴിച്ച് പങ്കജാക്ഷി ഇത്തിരി കട്ടിയിൽ തന്നെ വളർന്നു. കാലചക്രം കറങ്ങിത്തിരിഞ്ഞപ്പോൾ ദിവസങ്ങളെ ഉന്തിമാറ്റി ആഴ്ചകളും, ആഴ്ചകളെ ചവിട്ടിത്തെറിപ്പിച്ച് മാസങ്ങളും, മാസങ്ങളെ എടുത്തെറിഞ്ഞുകൊണ്ട് വർഷങ്ങളും കടന്നുപോയി. ഈ കാലയളവിൽ നമ്മുടെ കഥാനായികയായ പങ്കജാക്ഷിയുടെ കൈ വളർന്നു, കാല് വളർന്നു, ശരീരം മൊത്തം വളർന്നു. കാലം അവളിൽ കൗമാരത്തിന്റെ മിനുക്കുണികൾ നടത്തിക്കഴിഞ്ഞു. ഇന്ന് അവൾക്ക് പ്രായം 18. 17 മണിമുറ്റത്ത് നിന്ന് 18 നടുമുറ്റത്തേക്ക് ഡൈവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നായികയായ പങ്കജാക്ഷി. കാച്ചി കുറിക്കിയ മൈദാമാവിന്റെ കളറും കാച്ചിയെടുത്ത ഇരുമ്പ് തകടിനെ വെല്ലുന്ന ചുണ്ടും, കാറ്റു നിറച്ച ബലൂൺ പോലെ വീർത്ത കവിളുകളും, കാറ്റെണ്ണ തേച്ച മുടിയും, കാതലുള്ള തടിയിൽ കൊത്തിയെടുത്ത പോലുള്ള ശരീരവടിയും പങ്കജാക്ഷിയെ കതിനാക്കുഴിയിലെ സ്ത്രീകളിലെ അപ്സരസാക്കി. അവളെ ആദ്യം കാണുന്ന ആരും അന്തം വിട്ട് കുന്തം വിഴുകിയ പോലെ നിന്ന് പറയും.

പഠിക്കാൻ മോശമായിട്ടാണോ അതോ ജയിക്കാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. നമ്മുടെ പങ്കജാക്ഷി ആ നാട്ടിലെ ഒരു പാരൽ കോളേജിൽ 10ാം ക്ലാസ്സിൽ 4ാം കൊല്ലം പഠിക്കുവാണ്. ജയിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, 3 പ്രാവശ്യം എഴുതി 3 പ്രാവശ്യത്തെ മാർക്കും കൂടി ഒന്നിച്ച് കൂട്ടിയാലും 210 ആകത്തില്ല. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ കോളേജുകാർക്ക് പങ്കജാക്ഷി എന്ന് വെച്ചാൽ ജീവന. കാരണം മറ്റൊന്നുമല്ല, പങ്കജാക്ഷി ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് മിക്ക ആൺകുട്ടികളും ചുരുക്കം ചില സാറന്മാരും ആ കോളേജിൽ വന്നു പോകുന്നത്. അവൾ കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും സ്വയം തൊഴിൽ കണ്ടെത്തിയ ചില ചെറുപ്പക്കാര് ആ തൊഴിലുമായി കലങ്കിലും കയ്യാലപ്പുറത്തുമൊക്കെ ഇരുന്ന് ചില കമന്റുകളൊക്കെ പറയും.

ഒരു ശനിയാഴ്ച ദിവസം. ഈ കൊല്ലമെങ്കിലും ജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ മലയാള പുസ്തകത്തിനകത്ത് വെച്ച് മംഗളം വാരി വായിച്ചുകൊണ്ടിരുന്ന പങ്കജാക്ഷി കൂട്ടുകാർ പറഞ്ഞ കാര്യം ഓർത്തു. എല്ലാ ശനിയാഴ്ചയും റേഷൻ കടയുടെ സമീപത്ത് വെച്ചൊരു പുരുഷനെ കാണാമെന്ന്. ഇന്ന് പോയാൽ അദ്ദേഹത്തെ കാണാമായിരിക്കും. അവൾ ഓടി അമ്മയുടെ അടുത്തെത്തി. അമ്മേ അമ്മേ, ഇന്ന് റേഷൻ വാങ്ങണ്ടേ? ശരിയാ മോളെ, നീ പറഞ്ഞപ്പോഴാ ഞാൻ ആ കാര്യം ഓർത്തെ. ഒരു കാര്യം ചെയ്യ്, എന്റെ പൊന്നുമോൾ ചെന്ന് ആ റേഷൻ ഇനി വാങ്ങിച്ചുകൊണ്ട് വാ. അമ്മ കൊടുത്ത പണവും റേഷൻ കാർഡും സഞ്ചിയുമായി അവൾ ഇറങ്ങുമ്പോൾ പാറുമ്മ വിളിച്ചു പറഞ്ഞു, മോളെ അരി സൂപ്പർ ഫൈനാണെന്നാ പറഞ്ഞു കേട്ടെ. അബദ്ധവശാൽ പോലും എന്റെ പൊന്നു മോളെ നീ അറിയാതെ എടുത്ത് മണത്താക്കരുത്. നീ ഞങ്ങൾക്ക് ഒന്നേ ഉള്ളു. തെറ്റായി നിന്നും തെറിച്ച കല്ലുപോലെ പങ്കജാക്ഷി റേഷൻ കടയിലെത്തി. പെൻസിൽ മാർക്ക് ശരീരവും സൂപ്പർ ഫൈൻ അരിയുടെ ഗന്ധവുമുള്ള റേഷൻ കടക്കാരൻ അരി കൊടുക്കുന്നവരെ പങ്കജാക്ഷിയുടെ ചന്തമുള്ള മോന്ത കാണാമല്ലോ എന്ന് കരുതി പതുക്കെ പതുക്കെ അവൾക്ക് അരി കൊടുത്തു. കിട്ടിയ അരിയുമായി അവൾ തിരിച്ചു വീട്ടിലേക്ക് നടക്കുന്ന അവസരത്തില് തൊട്ടടുത്ത വനിതാ സമാജ ക്യാമ്പിൽ ഒരു പ്രസംഗം. കല്യാണം കഴിക്കാത്ത ചില പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാത്ത ചില പെണ്ണുങ്ങളോട് പറയുകയാണ്, പെൺപിള്ളേരായ നിങ്ങളിങ്ങനെ തെക്ക് വടക്ക് നോക്കി തേരാപ്പാരാ നടക്കാതെ, എങ്ങനെയെങ്കിലും ഒരുവനെ വലയിലാക്കാൻ നോക്ക്. അത് ഞട്ടനായാലും പൊട്ടനായാലും കോന്തനായാലും മരങ്കോടനായാലും വേണ്ടില്ല. പുതിയ സെൻസസ് അനുസരിച്ച് 9 സ്ത്രീകൾക്ക് ഒരു പുരുഷനെന്നാ കണക്ക്. മുന്നോട്ട് ചെല്ലും തോറും അതും ഇല്ലാതാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് കേൾക്കാത്ത ഭാവത്തിൽ അവൾ മുന്നോട്ട് നടന്നു. ഈ അവസരത്തിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിലെ വള്ളി പൊട്ടി അരി മുഴുകാൻ റോഡിൽ വീണ് ചിതറി. പരിഭ്രാന്തയായ അവൾ ആ അരി വാരിയെടുക്കാൻ ഒരുങ്ങവേ ഈ രംഗമെല്ലാം കണ്ട് കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ നിൽക്കുന്ന കാക്കയെ പോലെ അപ്പുറത്തെ മരച്ചുവട്ടിൽ നിന്ന ഒരു മാന്യ വ്യക്തി, കൃഷ്ണൻകുട്ടി നായരുടെ ആരോഗ്യശേഷിയും മാളാരവന്ദന്റെ മുഖകാന്തിയും ശബ്ദ ഗാംഭീര്യവുമുള്ള ആ നാട്ടിലെ പല പെണ്ണുങ്ങൾക്കും പലതരത്തിലുള്ള പരോപകാരങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ പാദരക്ഷ കൊണ്ട് തന്നെ അതിനുള്ള പ്രതിഫലവും വാങ്ങിയിട്ടുള്ള അദ്ദേഹം പങ്കജാക്ഷിയെ പോലൊരു പെണ്ണ് തനിച്ചിരുന്ന് അരിവാരുന്നത് കണ്ടപ്പോൾ ഗാന്ധമാകർഷിച്ച ഇരുമ്പ് പോലെ അടുത്തെത്തി ടൂത്ത്പേസ്റ്റ് കമ്പനിക്കാരുടെ പരസ്യം പോലെ പല്ലു മൊത്തം വെളിയിൽ കാട്ടുനിന്ന് പറയുകയാണ്.

0: അരി വാരി തരണമെന്നോ തരേണ്ടെന്നോ ഒന്നും അവൾ പറഞ്ഞില്ല. മുണ്ടും മറക്കിക്കുത്തി ഫ്രണ്ടിൽ നിൽക്കുന്ന ആ രൂപത്തിന്റെ നേരെ അവളൊന്നും നോക്കുക പോലും ചെയ്തില്ല.
1: എന്നാൽ പരോപകാരമേ പുണ്യം എന്ന തത്വത്തിൽ അടിയുറക്കി വിശ്വസിക്കുന്ന അദ്ദേഹം ആ സഞ്ചിയിലേക്ക് അരിവാരിയിട്ട് കൊടുത്തു.
0: ചരിത്രത്തിൽ ആദ്യമായി ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് അരിവാരി കൊടുക്കുകയാണ്, അതും പെരുവഴിയിൽ വെച്ച്. വേണ്ട വേണ്ട എന്ന് ചെണ്ട കുട്ടും പോലെ മനസ്സ് പറഞ്ഞിട്ടും രണ്ടും കൽപ്പിച്ചവൾ അവന്റെ ഉണ്ടക്കണ്ണിലേക്ക് നോക്കി. ആ നാല് കണ്ണുകൾ തമ്മിലിടഞ്ഞു. എവിടെയൊക്കെയോ രക്തം കട്ടിയായ പോലെ ഹൃദയം സ്തംഭിച്ചോ എന്നൊരു ഡൗട്ട്. നാണം വന്ന പങ്കജാക്ഷി വാരുന്ന അരിയിൽ കൈവിരലാൽ കളം വരച്ചു.
1: അരിയെല്ലാം തൂത്തുപിറക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ടാറ്റ പോലും പറയാതെ
0: രോമാഞ്ച കഞ്ചുക ശരീരത്തോടെ അവൾ അഞ്ച് ചുവട് മുൻപോട്ട് വെച്ചിട്ട് നൂറാളെ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്ത്. അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. മധുരസ്വപ്നങ്ങളുടെ മായാ ലോകത്ത് മനസ്സിന്റെ മണിമഞ്ചത്തേരിൽ അദ്ദേഹത്തെ അവൾ കണ്ടു. ഓർമ്മകളുമായി തന്റെ പ്ലാസ്റ്റിക് കട്ടിൽ ലൈറ്റ് അണച്ച് അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. പക്ഷേ ഓർക്കം വന്നില്ല വികലാംഗയായ തന്റെ കൂട്ടുകാരി അവളുടെ കാമുകനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൾ ആ നിമിഷം ഓർത്തു.

0: ഞാൻ കണ്ട അദ്ദേഹം ഇങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ആരാണ്? എവിടത്തുകാരനാണ്? നാട്ടുകാരനാണ്? അതോ ഇറക്കുമതിയാണ്? എന്തായാലും ഒന്നുറപ്പാണ്, അദ്ദേഹം മനുഷ്യത്വമുള്ള മാന്യനാണ്, പരോപകാരിയാണ്, സ്മാർട്ടാണ്. ദോശക്കല്ലിൽ മാവ് ഊരി ഒഴിക്കുന്നത് പോലെ ശ്വാസം വിട്ടും, സൈക്കിൾ ട്യൂബിന്റെ കാറ്റഴിച്ചു വിട്ട പോലെ നെടുവീർപ്പിട്ടും അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. പിന്നത്തെ ദിവസമൊന്നും അദ്ദേഹത്തെ കണ്ടില്ല. പറക്കമുറ്റിയ പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ ദിവസങ്ങൾ പറന്നകന്നു. ഈ ദിവസങ്ങളിലൊന്നും അരിവാരി തന്ന ആ മാന്യദേഹത്തെ മാത്രം കണ്ടില്ല. മനസ്സ് തകർന്ന പങ്കജാക്ഷി
1: മരോട്ടിക്കാതിരുന്ന കാക്കയെ പോലെ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുന്ന അവസരത്തിൽ
0: അതാ, അയ്യോ, അതാ അദ്ദേഹം, അവളുടെ ആരാധ്യ പുരുഷൻ. മെല്ലെ അവളുടെ അടുത്തേക്ക് അടുക്കുന്നു. ഈശ്വര, അദ്ദേഹം അദ്ദേഹം എന്റെ അടുത്തേക്ക് വരുന്നു.

0: പൂവൻകോളിയെ കണ്ട കന്നിപ്പടയെ പോലെ പമ്മ നിന്ന് അവളുടെ അടുത്തെത്തി. അയാൾ ചോദിച്ചു, ഓർക്കുന്നുണ്ടോ?
1: ആ,
0: എന്താ പേര്?
1: പങ്കജാക്ഷി.
0: നല്ല പേര്. എൻ്റെ പേര് ഞാൻ തന്നെ പറയാം, പഞ്ചശീലൻ. മനസ്സില്ലാ മനസ്സോടെ അവൾ യാത്ര പറഞ്ഞു. വൈകുന്നേരം വീട്ടിലെ പൂമുഖപ്പടിയിൽ കുത്തിയിരുന്ന് ആലോചിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവനെ അവളൊരു പുതിയ പേര് കണ്ടുപിടിച്ചു, പഞ്ചേട്ടൻ. പിറ്റേന്ന് മുതൽ ആ യുവമജനങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ചും കണ്ടുമുട്ടി, ഹൃദയരഹസ്യങ്ങൾ കൈമാറി. ഇതിനൊക്കെ പുറമെ പഞ്ചശീലൻ പ്രേമലേഖനം എഴുതി അദ്ദേഹത്തിൻ്റെ വലത് കൈ നീര് വെച്ചിരിക്കുക. ഒരു ദിവസം അവൾ ചോദിച്ചു, ചേട്ടാ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് നാളെ 41 തികയുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ നാളെ ചേട്ടനൊരു പ്രസൻറ്റ് തരുന്നുണ്ട്. പിറ്റേ ദിവസം കണ്ടപ്പോൾ അവൾ മുടിക്കെട്ടിനിടയിൽ നിന്നും ഒരു പൊതിക്കെട്ടെടുത്ത് അവന് കൊടുത്ത്. ചേട്ടന് വേണ്ടി മാത്രം ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് അടിച്ചെടുത്തതാ. അമട്ടാ, വാണ സ്റ്റോക്ക് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതും തരാമായിരുന്നു. ചേട്ടാ രണ്ട് തോട്ടയും വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് മീൻ പിടിക്കണമെങ്കിലേ ഇത് കത്തിച്ച് ആറ്റിലിട്ടാൽ മതി. അമിട്ടും തോട്ടയും വാങ്ങി പഞ്ചശീലൻ നെഞ്ചും പിരിച്ച് ചിരിച്ച് നടന്നകുന്നു. പിറ്റേ ദിവസം ആ വാർത്ത കേട്ട് അവൾ ഉറക്കപ്പാലിൽ നിന്നും ചാടിയെടിയിട്ട് നേരെ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് ഓടി. ആ മോർച്ചറിയുടെ വരാന്തയിൽ അവൾ കണ്ടു വെള്ളത്തുണി കൊണ്ട് മൂടിയ തന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരം. അയ്യോ ചേട്ടാ! പങ്കജാക്ഷിയുടെ അലർച്ച കേട്ട് തൊട്ടടുത്ത വാർഡിൽ കിടന്ന രണ്ട് ഹൃദയരോഗികൾ അപ്പോഴേ വാടി.
2: എന്റെ പൊന്നു ചേട്ടാ, ഇന്നലെ അമിട്ടുമായി പോയപ്പോൾ ടാറ്റ തന്നു പോയതല്ലേ? ഈ കിടക്കുന്ന എന്റെ പൊന്നു ചേട്ടനാണോ? നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീരിനിടയിലൂടെ അവൾ കണ്ടു തന്റെ ചേട്ടൻ ചലിക്കുന്നു.
0: ചേട്ടാ, പഞ്ചേട്ടാ!
2: ചേട്ടൻ ചത്തില്ലായിരുന്നു.
0: ഇല്ല പെണ്ണെ, വാർഡിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് എന്നെ മോർച്ചറിയുടെ തെണ്ണയെ കിടത്തിയതാ.
2: അയ്യോ ചേട്ടൻ, എന്താ സംഭവിച്ചത്? ഷേപ്പ് മൊത്തം മാറിപ്പോയല്ലോ ചേട്ടാ.

ഞാൻ പേടിച്ചു പോയി. പിന്നെ പഞ്ചേട്ടാ, ഇവിടുന്ന് കിട്ടുന്ന മുട്ടയും റൊട്ടി ഇഷ്ടം പോലെ തട്ടിക്കോണം. തോട്ടാ പൊട്ടി തട്ടുകേട് വന്ന ശരീരമാണ്. ഇറങ്ങുമ്പോൾ നല്ല കുട്ടിയാരെ പോലെ ഇരിക്കണം. പഞ്ചശീലൻ ആശുപത്രിയിലായതിനാൽ പങ്കജാക്ഷി ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം ക്ലാസ്സിലെത്തിയപ്പോൾ അവളുടെ കൂട്ടുകാരികൾ ചുറ്റും കൂടി. എടി പങ്കി, നിനക്ക് എന്താണ് ഈയിടെയായ ഒരു മൗനം? നീ ഞങ്ങളോട് മിണ്ടാൻ പോലും വരുന്നില്ലല്ലോ. അത് അറിയാമെടി, നിന്റെ അച്ഛൻ ഇപ്പൊ ഓടി നടന്ന് വെടിവെക്കുമല്ലേ, അതിന്റെ ഗമയായിരിക്കും. അപ്പോൾ മറ്റൊരു കൂട്ടുകാരി പറഞ്ഞു, ഇതൊന്നും അല്ലടി, അവളുടെ മൗനത്തിന് കാരണം അവൾക്ക് ഒരു പുതിയ പ്രേമം വേണിട്ടുണ്ട്. ആണോടി, എങ്കിൽ ഞങ്ങളോട് പറയടി, ഞങ്ങളും അറിയട്ടെ. ഗത്യന്തരമില്ലാതായപ്പോൾ പങ്കജാക്ഷി പറഞ്ഞു,

0: അന്ന് വൈകുന്നേരം തന്റെ പഞ്ചറിനെ പറ്റിയുള്ള ചിന്തകളിൽ മുഴുകി വന്ന പങ്കജാക്ഷിയുടെ മുന്നിലേക്ക് എവിടുന്ന് ഒരു രൂപം ചാടി വീണു. അവൾ ഞെട്ടിപ്പോയി. ദാമുവേട്ടൻ, അതെടി ഞാൻ ദാമു, നിന്റെ മുറച്ചിറക്കൻ, നിന്നെ കെട്ടാൻ പോകുന്നവൻ, പണ്ട് നിന്നെ കമന്റ് അടിച്ചു ഓർത്തിനെ ഒറ്റ കുത്തിന് കൊന്നിട്ട് ജയിലിൽ പോയവൻ. ഞാൻ ജയിലിൽ നിന്ന് വരുന്ന വഴിയാ നിന്നെ കാണാൻ. നീ എന്റേത് മാത്രമാണ് പങ്കജാക്ഷി. ഇല്ല, ഞാൻ വരില്ല. നിങ്ങൾ ആഭാസനാണ്, ദുഷ്ടനാണ്, ചതിയനാണ്, വഞ്ചകനാണ്. നിങ്ങൾ കാരണം എത്ര എത്ര പെൺകുട്ടികളാണ് ഒക്കത്തൊരു കൊച്ചിനെ എടുത്തു വെച്ചുകൊണ്ട് ഈ നാട്ടിലൂടെ തേരാ പാരാ നടക്കുന്നത്. അതുപോലെ ഞാനും ഇല്ല, ഇല്ല, ഞാൻ വരില്ല.
1: അതേടി, ഞാൻ ഇതെല്ലാമാണ്, പക്ഷേ ഞാൻ നിന്നെ മാത്രമേ കെട്ടത്തുള്ളൂ. നിനക്കറിയാമോ, നിന്നെ കാണാനും നിന്നെ കെട്ടിക്കൊണ്ടു പോകാനും മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. വാരിവിടെ.
0: അയ്യോ, ഇല്ല. അവളുടെ കൈ കയറി പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. വിടൂ.

വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ മുക്കാലാ പാടിയിട്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കിയ വങ്കി കൊടുത്തു അവന്റെ കൈക്കിട്ട് ഒറ്റക്കടി. ആ കടിയിൽ പിടിപെട്ടു. ഞൊടിയിടയിൽ കല്ലും മുള്ളും ചവിട്ടി മെതിച്ച് കുണ്ടും കുഴിയും ചാടി അവൾ ഓടുകയാണ്. ഈ അവസരത്തിൽ ആ ദുഷ്ടൻ വിളിച്ചു പറഞ്ഞു, എടേ വങ്കി, ഞാനല്ലാതെ വേറൊരു തെണ്ടിയുടെ കൂടെ നീ പുറത്താണ് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. നീ ഇതൊന്നും വകവയ്ക്കാതെ അവൾ ഓടുകയാണ്. ഓടി ഓടി അവൾ തന്റെ വീട്ടിൽ കയറി, തന്റെ മുറിയിൽ കയറി. ദൈവമേ, ആ ദുഷ്ടൻ ജയിലായിരുന്നപ്പോൾ മനസ്സമാധാനം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ അവൻ എന്നെ നോട്ടം വിട്ടതാ. ഇല്ല, തലയ്ക്ക് താഴെ കരുത്തുണ്ടെങ്കിൽ ആ കാലിന്റെ മുൻപിൽ ഞാൻ കരുത്തിട്ട് കൊടുക്കത്തില്ല. ഇത് സത്യം. പതിവില്ലാതെയുള്ള മകളുടെ ഓട്ടവും കിതപ്പും കണ്ടപ്പോൾ ആറും ഓടി വന്നു. മോളെ, നിനക്ക് എന്ത് പറ്റിയായി? അമ്മേ, അവൻ വന്നു. അമ്മേ, ആര്? ആ ദാമുവേട്ടൻ. അവൻ നിന്നെ കയ്യെ കയറി പിടിച്ചമ്മേ. മോളെ, അവൻ നിന്നെ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ. ഭഗവാനെ, ബാക്കിയുള്ളവർക്ക് ഇനി മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. പാറവും അവനെ കുത്തിയിരുന്നു.

മോളെ, ഈ കാര്യം നിന്റെ അപ്പനോട് പറയല്ലേ. അങ്ങേര് തെരഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ അപ്പനെ കാണണമെങ്കിൽ സെൻട്രൽ ജയിലിൽ പോകണം. നിനക്കറിയാവല്ലോ, ഒരൊറ്റ അപ്പനേ ഉള്ളു മോളെ, നിനക്ക് മരുന്നിന് പോലും വേറെ ഒരു അപ്പനില്ല. പിറ്റേന്ന് പഞ്ചശീലിനെ കണ്ടപ്പോ പങ്കജാക്ഷി പറഞ്ഞു, ചേട്ടാ വരുമ്പോ എല്ലാം ഒരുമിച്ചാ വരുന്നത്. എന്തു പറ്റി? ദാമു വന്നു. ഏത് ദാമു? ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറച്ചെറുക്കൻ ചേട്ടൻ അവനെ അറിയത്തില്ലേ? ഇല്ല, എന്നാൽ അറിയണം. കടത്തനാടൻ, തുളുനാടൻ, മലനാടൻ, ഇടനാടൻ, കുട്ടനാടൻ എന്നീ കളരികളും, പൂഴിക്കടകൻ, മണൽക്കടകൻ, മെറ്റൽ കടകൻ, ചരൽ കടകൻ എന്നീ ഘടകങ്ങളും പോരാഞ്ഞിട്ട് പിഞ്ചാട് കടകനും അറിയാവുന്ന പാർട്ടിയാണ്. അതെന്താ ഈ പിഞ്ചാട് കടകൻ? ചേട്ടാ രക്ഷയില്ലെന്ന് കാണുമ്പോഴത്തേക്ക് മൂന്ന് ജോഡ് മുന്നോട്ട് വെക്കും, സൂക്ഷിച്ചു നോക്കും, ആറ് ജോഡ് പിന്നോട്ട് വെക്കും, എന്നിട്ടൊരു ഒറ്റ ഓട്ടമാണ്. ദിവസങ്ങൾ പലത് കടന്നുപോയി. പങ്കജാക്ഷിയുടെ പ്രേമം പരദൂഷണക്കാരിയായ സാറാമ്മ പാറോമ്മയുടെ മുന്നിൽ പൊടിപ്പും തോങ്ങലും വെച്ച് അവതരിപ്പിച്ചു. അന്നും പതിവ് പോലെ പഞ്ചേട്ടനോട് യാത്ര പറഞ്ഞ് വീട്ടിലെത്തിയ പങ്കജാക്ഷിയുടെ മുന്നിലേക്ക് ഒരു മുഴുത്ത കവളമരലുമായി പാറോമ്മ ചാടി വീണു. എടി പഴച്ചുപോളെ, നീ കുടുംബത്തിന്റെ മാനം കളയുമല്ലോടി. വെടിവെച്ചുണ്ടായതാണല്ലോ എന്ന് കരുതി ഓമനിച്ചു. പക്ഷെ നീ നീ നിശ്ചയമായി പോയല്ലോടി. ഞാൻ നിന്നെ കൊല്ലുകയറിയ മാതാവ് തന്റെ കൈ കഴിച്ചപ്പോൾ കണ്ണീരോടെ ആ മാതാവ് പറഞ്ഞു, മോളെ നിനക്ക് നിന്റെ അപ്പനെ അറിയാമല്ലോ.

0: വായിക്കല്ലേ മകളെ.
1: അതുകൊണ്ട് എന്റെ പൊന്നു മോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മുള്ളു കാലേ കയറിയാലും കാല് മുള്ള കയറിയാലും കേട് കാലിന. നീ അവനെ മറക്കണം മോളെ, മറക്കണം.
0: ഇല്ല മച്ചി, എനിക്ക് കഴിയത്തില്ല.
1: മോളെ, നിനക്ക് നിന്റെ അപ്പന്റെ സ്വഭാവം നന്നായിട്ട് അറിയത്തില്ലേ? പണ്ട് എന്നെ നോക്കി ചിരിച്ച ഒരുത്തനെ ഏറുപടക്കത്തിന് എറിഞ്ഞു വീഴ്ത്തിയവനാ നിന്റെ അപ്പൻ. അങ്ങേരത് എറിഞ്ഞാൽ ഇവിടെ ഒരു ദുരന്തം തന്നെ സംഭവിക്കും മോളെ.
0: അമ്മച്ചിക്ക് എന്തൊക്കെ പറഞ്ഞാലും പഞ്ചേട്ടനെ ഞാൻ മറക്കത്തില്ല അമ്മച്ചി. അദ്ദേഹം എന്റെ പ്രാണനാ എന്റെ പ്രാണനാ.
1: മോളെ, നീ വിദ്യാഭ്യാസമുള്ളവളാ, 10-ൽ 4 കൊല്ലം തോറ്റവളാ. ആലോചിക്ക്, ഈ ബന്ധം ശാശ്വതമാവില്ല മോളെ.
2: എന്തൊക്കെ പറഞ്ഞാലും പങ്കജാഷിയുടെ മനസ്സ് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ സ്വയം പറഞ്ഞു, ആ കണ്ടറിയാത്ത ഒരു കൊണ്ടറിയുമെന്ന് ആ പ്രമാണം
1: അനുഭവിച്ചു. അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പാർവമ്മ പപ്പനാവഞ്ചാരനോട് പറഞ്ഞതേ, നമ്മുടെ പഞ്ചെ എങ്ങനെ വിട്ടാ മതിയോ?
2: പിന്നെ എങ്ങനെ വിടണം?
1: ഏ പെണ്ണ് പുറകെറിഞ്ഞു നിൽക്കുവാണെന്ന്.
2: എടി, അത് പുര ചെറുതായത് കൊണ്ടല്ലേ. ദേ മനുഷ്യ മുട്ടാപ്പോക്ക് പറയാതെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കഴിഞ്ഞ കന്യമാസിൽ നമ്മുടെ പങ്കിമോൾക്ക് 18 കഴിഞ്ഞ്. മാത്രമല്ല, 18 കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെയും പിടക്കോഴിയെയും പെമ്പട്ടിയെയും വിശ്വസിക്കാനും കൊള്ളത്തില്ല.
1: എന്റെ പൊന്നു മനുഷ്യനെ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു പയ്യനെ കണ്ടുപിടിക്കുന്ന നമ്മളെ മോളെ കെട്ടിച്ചു വിടാൻ നോക്ക്.
2: അതിന് കാലം

ഞാനേ നാളെ പുതിയ വെടിവെപ്പിന് പോകുക, തിരിച്ചു വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ കിടന്ന പങ്കജാശിയുടെ ചങ്കടിച്ചു. ദൈവമേ, കഷ്ടകാലം കല്യാണത്തിന്റെ രൂപത്തിലാണോ വരുന്നത്? പിറ്റേ ദിവസം പഞ്ചേട്ടനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ സംഗതി ആകെ കുഴഞ്ഞു. അതിന് ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ലല്ലോ പങ്കി. അതല്ല ചേട്ടാ, അച്ഛനും അമ്മയും എനിക്ക് കല്യാണം വരെ തുടങ്ങി. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ. അതാ ചേട്ടാ എന്റെ പേടി. ഒരു ഉറച്ച തീരുമാനത്തിന് ചേട്ടന് ചങ്കുറപ്പുണ്ടോ? പിന്നെ എനിക്ക് ഡബിൾ ചങ്കല്ലേ. എന്നാൽ ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് ഒളിച്ചോട് പോകാം. എങ്ങോട്ടും എങ്ങോട്ടെങ്കിലും. എങ്ങനെ പോകും?

0: ചലങ്കിന്റെ മുകളിൽ കാര്യമായിട്ടിരുന്ന സ്വകാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കാമുകി കാമുകന്മാരെ കണ്ട് കവലയിലെ രണ്ട് പൂവാരന്മാരുടെ തമ്മിൽ പറഞ്ഞു,
1: അടിയോ അത് കണ്ടോ?
0: എടാ ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. അതെ, ആ അമ്മൂട്ടന്റെ മോളല്ലേ?
1: അതെ. പക്ഷെ ആ കൂടെ വെക്കുന്ന പാർട്ടി കണ്ടോ? അവൻ അത്ര ക്ലിയറല്ല കേട്ടോ.
0: ആ പക്ഷേ ഇതങ്ങനെ ചുമ്മാ വിട്ടാ പോരാ, നമ്മളും ആണുങ്ങളല്ലേ,
1: സംശയമാണ്.
0: നമുക്കും ഇല്ലേ വോയിസ്? നമുക്കൊരു കാര്യം ചെയ്യാം.

പൂവാലന്മാരുടെ ചോദ്യം ചെയ്യൽ കയ്യേറ്റത്തിലാകുമെന്ന് എത്തിയപ്പോഴത്തേക്ക് പഞ്ചശീലനും പങ്കജാഷിയും പ്ലാനിൽ അവിടെ നിന്ന് മുങ്ങി. സഹൃദയരെ, എന്നാൽ പങ്കജാഷിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഓർക്കാപ്പുറത്തുണ്ടായ വെടി നിരോധനത്തെ തുടർന്ന് പപ്പനാവും ചേട്ടൻ അന്ന് കൃത്യം 7 മണിക്ക് ആ 4 കൂടിയ കവലയിൽ ബസ്സിറങ്ങി. പപ്പനാവും ചേട്ടനെ കണ്ടപ്പോൾ അവിടെയും ഇവിടെയും നിന്ന് ആൾക്കാർ കുശുകുശുപ്പും ചിരിക്കാനും ഒക്കെ തുടങ്ങി. ഒന്ന് മനസ്സിലാകാതെ പപ്പനാവും ചേട്ടനും വട്ടം കറങ്ങി. ഒടുവിൽ ഒരു സുഹൃത്തിൽ നിന്നും അദ്ദേഹം ആ വിവരം അറിഞ്ഞു. പങ്കജാഷിയുടെ പ്രേമം നാട്ടിൽ പാട്ടാണ്. പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. ഒരു വാണം പോകുന്ന പോലെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പറഞ്ഞു. ഭർത്താവിന്റെ വരവിൽ പന്ത് കേട്ട് തോന്നിയ പാർവമ്മ മടിച്ചു നിൽക്കാതെ ഓടിച്ചെന്ന് കട്ടിലടിയിലേക്ക് കയറി. അർഹത്തോടെ പപ്പനാവും ചേട്ടനെ അലറി, എടി പങ്കി. ഇറച്ചി വിറച്ചിറങ്ങി വന്ന് പങ്കജാഷിയുടെ മുടുക്കത്തിന് ചുറ്റി പിടിച്ച് പപ്പനാവും ചേട്ടൻ മുറ്റത്തേക്ക് വലിച്ചിട്ടു. സഞ്ചിയിൽ നിന്നും ഒരു മുഴുത്ത കതിനായി എടുത്തു. എടിയും മുടിഞ്ഞവളെ, ഈ കതിനാക്കുഴി തറവാടിന്റെ മാന കളഞ്ഞു കുടിച്ചവളെ, നിന്നെ ഞാൻ അയ്യോ അരസന്തിരാതെ അദ്ദേഹം ഒരു മുറിയിൽ തന്റെ മകളെ ഇട്ട് പൂട്ടി. എന്നിട്ട് താക്കോലോട് തെളിയിത്തിരിക്കിട്ടും പാറോട് പറയുകയാണ്.

കൂട്ടത്തെ മുറിയിൽ കിടന്ന് അവൾ വട്ടം കറങ്ങി. നേരം പാതിര കഴിഞ്ഞു. മരം കൊഴിച്ചത്തെ മഞ്ഞത്ത് പഞ്ഞശീലും പങ്കജാശയും കാത്ത് പണ്ടാറ ജംഗ്ഷനിൽ നിന്നും അടുത്തു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് അവളെ കാണാതായപ്പോൾ നേരെ അവളുടെ വീട്ടിലേക്ക് നടന്നു. നേരിയ നിലാവട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ടവൻ നടന്നു വരുന്നത് പങ്കജാക്ഷി കണ്ടു. പഞ്ചേട്ടാ, ഡേഞ്ചർ ഡേഞ്ചർ എന്ന് വിളിച്ച് പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ കാതിനീയമായ കാവൽ നിൽക്കുന്ന അച്ഛനെ ഓർത്തപ്പോൾ ഒച്ച പുറത്തേക്ക് വന്നില്ല. മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ച പഞ്ചശീലിന്റെ നെഞ്ചിലേക്ക് അങ്കത്തട്ടിലേക്ക് പറന്നു കയറുന്ന അഭ്യാസിയെ പോലെ പപ്പനാവചേട്ടൻ ചാടി വീണു. അച്ഛന്റെ ക്രൂര മർദ്ദനത്താൽ അലറിക്കറിയുന്ന പഞ്ചശീലിനെ രക്ഷിക്കാൻ പങ്കജാക്ഷി ഒരു വഴി കണ്ടെത്തി. അപസ്മാര രോഗിയെ പോലെ അവൾ ആ മുറിയിൽ കിടന്ന് കൈയും കാലും മുട്ടടിച്ചു. പാറമ്മ വിളിച്ചു പറഞ്ഞു, ദേ മനുഷ്യനെ, നമ്മുടെ മോൾ, അയ്യോ നമ്മുടെ മോൾ ഇപ്പൊ ചാകും. കരച്ചില് അലർച്ചയായപ്പോൾ പപ്പനാവഞ്ചേട്ടൻ പഞ്ചശീലിനെ വിട്ട് പങ്കജാക്ഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഈ തക്കത്തിൽ അവർ ജീവനും കൊണ്ട് വാങ്ങി. പിറ്റേന്ന് പങ്കജാക്ഷിയെ കാണാനെത്തിയ കൂട്ടുകാരി കൊച്ചു തേസ്യ പറഞ്ഞു, എടി നിന്റെ പഞ്ചേട്ടൻ അത്യാഹിത വാർഡിൽ കിടപ്പുണ്ട്, എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. നിറകണ്ണുകളോടെ പങ്കജാക്ഷി പറഞ്ഞു,

0: എനിക്ക് എന്റെ പഞ്ചേട്ടനെ കാണുമടി. ആ കാലിൽ ഇവനെ വെച്ച് മാപ്പ് ചോദിക്കണം. എല്ലാം ഞാൻ കാരണവാ. അതെങ്ങനെയാ നിന്നെ ഈ മുറിക്കകത്ത് കൂട്ടിയിട്ടിരിക്കുവാൻ? എന്റെ കൊച്ചു റസിയെ, നീ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കണം.
1: എങ്ങനെ?
0: എന്ത് പറഞ്ഞെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം.
1: ഇല്ലേ, ഞാൻ നോക്കട്ടെ.
0: നോക്കാം.
1: കൊച്ചു ത്രേസ്യ പതിയെ പങ്കിയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു.
0: പങ്കിയുടെ അമ്മേ, പിന്നെ പിന്നെ കോളേജിൽ സാറ് പറഞ്ഞേ പങ്കജാക്ഷയം വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് എംപോസിഷൻ ഫീസ് കൊടുക്കാൻ.
1: അതെന്ത് ഫീസാ മോളെ? എംപോസിഷൻ ഫീസോ?
0: അതെ, 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പെൺപിള്ളേർക്കും ഉള്ളൊരു ഫീസാ. ഞാൻ പങ്കജാക്ഷി ഒന്ന് വിളിച്ചുകൊണ്ട് പോട്ടെ.
1: അയ്യോ മോളെ, അങ്ങനെയാണോ?
0: ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്നെ വിശ്വസിച്ച് വേണേ അവളെ അയക്കാം. പക്ഷേ മോളെ, ആരും അറിയരുത് ഈ സംഗതി. സാധിച്ചുടനെ തന്നെ നീ അവളെ ഇവിടെ കൊണ്ടുവരണം.
1: അങ്ങേരെ അറിഞ്ഞു കഴിഞ്ഞാല് എന്റെ കഴുത്തെ തല കാണത്തില്ല.
0: അമ്മേ, ആ കാര്യം ഞാൻ ഏറ്റു.
1: പ്രിയപ്പെട്ടവരെ, മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ പങ്കജാക്ഷി നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. അത്യാഹിത വാർഡിൽ ആ രൂപം തന്റെ പഞ്ചേട്ടനാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് വളരെ പാടുപെടേണ്ടി വന്നു.
0: എന്റെ പൊന്നു ചേട്ടാ, പഞ്ചര പിടിച്ച പോലെയാണല്ലോ ചേട്ടൻ കിടക്കുന്നത്. പഞ്ചേട്ടാ,
2: പിണക്കത്തോടും നെടുവീർപ്പോടും അവൻ പറഞ്ഞു.

0: ചേട്ടൻ ഈ അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഒളിച്ചോടാമായിരുന്നു.
1: അത് സാരമില്ല പങ്കി, ഞാൻ ഇവിടെ നിന്നിരുന്നേക്കട്ടെ, നമ്മൾക്ക് ഓടാ. നീ പൊയ്ക്കോ, സമയം പോയി. നിറകണ്ണുകളോടെ പങ്കജാക്ഷി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ പപ്പനാവൻ ചേട്ടൻ പങ്കജാക്ഷിക്ക് വേണ്ടി പയ്യനെ തപ്പാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണ ബ്രോക്കർ കൊച്ചാപ്പു തോട്ടടുത്ത വീട്ടിൽ വന്നിരിക്കുന്നവരും പപ്പനാവൻ ചേട്ടൻ അറിയുന്നത്. വയ്യാതെ തന്നെ ചെന്ന് കൊച്ചാപ്പുവിനെ കണ്ടു.

0: ഇത് കേട്ടാ മാത്രമല്ല ഒറ്റ തൊഴിൽ വെച്ചു കൊടുക്കാൻ തോന്നി, പക്ഷേ അപ്പോഴൊന്നും ചെയ്തില്ല. ഏറെ നാളത്തെ അന്വേഷണത്തിന് ശേഷം പപ്പനാവൻ ചേട്ടൻ പങ്കജാശിക്ക് പറ്റിയ ഒരു പയ്യനെ തപ്പിപ്പിടിച്ചു. ആ നാട്ടിലെ ചെറുപ്പക്കാർക്കും ചെറുപ്പികൾക്കും, തരന്മാർക്കും തരണികൾക്കും, വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ദേഹം. ആ മേനാണ് ആ നാട്ടിലെ പോസ്റ്റ് മാൻ. പങ്കജാശിയോട് ചോദിക്കാതെ തന്നെ ആ കല്യാണം ഉറപ്പിച്ചു. തന്റെ ദുർബുദ്ധി ഓർത്ത് അവൾ ചങ്കു പൊട്ടിക്കരഞ്ഞു. ദൈവമേ, എത്രയും പെട്ടെന്ന് പഞ്ചായത്തുനിന്ന് വന്നാൽ മതിയായിരുന്നു. കരഞ്ഞും പിഴിഞ്ഞും മൂക്കുചീറ്റിയും അടച്ചിട്ട മുറിയിൽ കിടന്നവൾ ദിവസങ്ങൾ തള്ളി നീക്കി. ഒടുവിൽ കല്യാണത്തിന്റെ തലേനാളെത്തി. ബന്ധുക്കൾ ഓരോരുത്തരെ വരാൻ തുടങ്ങി. പുട്ടിന് തേങ്ങാപ്പിരി എന്നോണം കൊച്ചുകുട്ടികളും കൂട്ടത്തിൽ വരാൻ തുടങ്ങി. കല്യാണമായതുകൊണ്ട് പപ്പനാവൻ ചേട്ടൻ പങ്കജാശിക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പഞ്ചേട്ടൻ വരുമെന്നുള്ള അവളുടെ അവസാനത്തെ പ്രതീക്ഷയും ക്ഷമയും അസ്തമിച്ചു. ഓർക്കാപ്പുറത്താണ് കൊച്ചു ദേശിയ ആ കത്ത് കൊണ്ട് കൊടുത്തത്. അത് വായിച്ചപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. രാത്രിയാകാൻ കാത്തിരുന്നു. സമയം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പാതിരാത്രി 12 മണി. അതാ സ്ത്രീകൾ കലവറയില്, ചിലവർ ചീട്ട് കളിക്കുന്നു, ചിലർ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു, ചിലവർ ഉറങ്ങാൻ തുടങ്ങുന്നു. പങ്കജാക്ഷി മെല്ലെ എണീറ്റു. അപ്പന്റെയും അമ്മയുടെയും ഓർമ്മയ്ക്കായി രണ്ടമ്മട്ടുപേരെ തീപ്പെട്ടി അവൾ സൂക്ഷിച്ചു. പിന്നെ കതവ് തുറന്ന് പഞ്ചേട്ടൻ കാത്തു നിൽക്കുന്ന പണ്ടാറ ജംഗ്ഷനിലേക്ക് അവൾ ഓടി. ആ നിലാവിൽ അവൾ കണ്ടു തന്റെ പഞ്ചേട്ട അതാ നിൽക്കുന്നു. പഞ്ചേട്ടാ, പങ്കി വന്നു ചേട്ടാ. അവൾ ഓടിച്ചെന്ന് ആ മാറിലേക്ക് വീണു. ചേട്ടാ വാ, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പങ്കജാക്ഷി, നിന്റെ കയ്യിലെന്താ ഒരു പൊതി? രണ്ടമ്മട്ടാ ചേട്ടാ. അയ്യോ, എന്താ ചേട്ടാ? ഇത് എപ്പോഴാ പൊട്ടുന്നെന്ന് അറിയത്തില്ല. ചേട്ടാ ശബ്ദിക്കാതെ വരൂ, നമുക്ക് ഓടി രക്ഷപ്പെടാ.
1: അങ്ങനെ അങ്ങ് പോയാലോ. ദാമു ഏട്ടൻ, അതടി ദാമു. എന്നെ കവളിപ്പിച്ച് രണ്ടുപേരും ഒളിച്ചോടി പോവാണ് അല്ലേ? ഇല്ലടി, ഇവിടുന്ന് ഒരടി മുൻപോട്ട് വെക്കത്തില്ല.
0: ചേട്ടാ ഇതാണ് ദാമു ഏട്ടൻ. ആ പാതിരാത്രിയിൽ കാരാട്ടയും കളരിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കുളിച്ചുപിടയുന്ന പഞ്ചേട്ടന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ദാമുവിന്റെ നേർക്ക് പങ്കജാശി സൂക്ഷിച്ചിരുന്ന അമ്മട്ട് അവൾ കത്തിച്ചെറിഞ്ഞു. ആ ദുഷ്ടന്റെ ശരീരം ചിന്നിച്ചു തറി. തന്റെ പ്രിയപ്പെട്ടവന്റെ വിരിമാറിൽ കിടന്ന് പങ്കജാശി പൊട്ടിച്ചെറിഞ്ഞു. പഞ്ചേട്ട, ഈ പങ്കജാശിയെ തനിച്ചാക്കിട്ട് പോവുകയാണോ ചേട്ടാ? എന്റെ ചേട്ടാ, പങ്കി പങ്കി, എന്നോട് ക്ഷമിക്ക. നമുക്ക് അടുത്ത ജന്മത്തിൽ അടുത്ത പഞ്ചേട്ട.
2: സഹദേവി, ആ പാതിരാ മുതൽ കതിനാക്കുഴി ഗ്രാമത്തിന് പങ്കജാക്ഷി എന്നൊരു പാവപ്പെട്ട ഭ്രാന്തി പെണ്ണിനെ സ്വന്തമായി കിട്ടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.